0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 28 തിങ്കളാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 12 രേവതി നക്ഷത്രം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ സ്വപ്നം കാണുന്നത് തുടരണം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ. ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ നിരന്തരമായ പരിശ്രമവും പ്രതിബദ്ധതയും ആവശ്യമാണെന്ന് ഡോക്ടർ കലാം ഈ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെറുതെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, അവ നേടിയെടുക്കാനുള്ള ആഗ്രഹം നമ്മിൽ അത്രമേൽ തീക്ഷ്ണമായിരിക്കണം. പരാജയങ്ങളോ പ്രതിസന്ധികളോ മുന്നിൽ വരുമ്പോൾ തളർന്നു പോകാതെ സ്വന്തം ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അതിനായി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് വിജയത്തിലെത്താൻ സാധിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിത വിജയത്തിനായി പരിശീലിക്കേണ്ട പല കാര്യങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ പലവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അവ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ നമുക്ക് ജീവിതത്തിൽ പലതും അറിയാതെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളാകാം, യശസ്സാവാം, ധനമാകാം, മനസമാധാനമാകാം, എന്തുമാവാം. നേടിയതിൻ്റെ നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കെടുത്തു നോക്കിയാൽ നഷ്ടങ്ങൾ തന്നെ ആവും കൂടുതൽ. അതിനു തന്നെയായിരിക്കും മുൻതൂക്കവും. അതിൽ ഏറ്റവും വലിയ നഷ്ടം എന്തെന്നാൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത സമയവും ഇന്നലകളുമാണ്. മാതാവിനെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും പങ്കാളിയെ സംരക്ഷണം കൊണ്ടും കുട്ടികളെ വാത്സല്യം കൊണ്ടും സുഹൃത്തിനെ നന്മ കൊണ്ടും ശത്രുക്കളെ ക്ഷമ കൊണ്ടും ജയിക്കുവാൻ കഴിഞ്ഞാൽ നാം ജീവിതത്തിൽ വിജയിക്കും. നാം വാഹനമോടിക്കാൻ തീരുമാനിക്കുമ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആദായം കൂടുമ്പോൾ അതോടൊപ്പം ഇൻകം ടാക്സും മറ്റും വരും എന്നും നാം മനസ്സിലാക്കണം. നാം ജീവിതത്തിൽ എന്തു തിരഞ്ഞെടുത്താലും അതിനോടൊപ്പം പ്രത്യക്ഷമായും പരോക്ഷമായും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഒരു അല്ലലുമില്ലാത്ത ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മഹാത്മാക്കൾക്ക് പോലും അത് സാധ്യമായിട്ടില്ല. പിന്നല്ലേ നാം സാധാരണ മനുഷ്യർ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഉയരം അഥവാ വലിപ്പം ഏറുംതോറും അതിനോടനുബന്ധമായുള്ള ധാരാളം പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ദൈവം നമ്മെ കൈവിടിയാതിരിക്കണമെങ്കിൽ നമ്മിലുള്ള ദൈവാംശം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ കഴിയണം. എല്ലാവരിലും ദൈവാംശമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവമാകാനും ദൈവത്തിന് മനുഷ്യനാകാനും സാധിക്കും. ദൈവമെന്നതൊരു പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു വാക്കോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന വിഗ്രഹമോ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയോ അല്ല. മറിച്ച് ദൈവം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു ആത്മാവിൽ അധിഷ്ഠിതമായ അനുഭവമാണ്. എല്ലാ പക്ഷികളും എന്തിന്, മനുഷ്യരും മഴ വരുമ്പോൾ ഒളിക്കാൻ സുരക്ഷിതമായ ഇടം തേടും. എന്നാൽ കഴുകനാകട്ടെ, മഴയെ ഒഴിവാക്കാൻ മേഘങ്ങൾക്കു മീതെ പറക്കും. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിനോടുള്ള അവനവൻ്റെ മനോഭാവമാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. നമുക്ക് നല്ല മനോഭാവത്തോടെ വ്യത്യസ്തനാകാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ? ദേശ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 28-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ വിപ്ലവകാരികളിൽ ഒരാളായ ഭഗത് സിംഗ് ജനിച്ചത് 1907 സെപ്റ്റംബർ 28-നാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് പ്രചാരം നൽകിയ അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിപ്ലവകരമായ പോരാട്ടം നയിച്ചു. തന്റെ 23-ാമത്തെ വയസ്സിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച അദ്ദേഹത്തിന്റെ ത്യാഗവും ചിന്തകളും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വലിയ ഊർജം പകർന്നു. പേപ്പട്ടി വിഷബാധ തടയുന്നതിനെക്കുറിച്ചും നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേപ്പട്ടി വിഷബാധ തടയൽ ദിനമായി ആചരിക്കുന്നു. റാബിസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച പ്രശസ്ത ഫ്രഞ്ച് മൈക്രോബയോളജിസ്റ്റ് ലൂയിസ് പാസ്ചറുടെ ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഗ്ലോബൽ അലയൻസ് ഫോർ റാബിസ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഉറിയിലെ സൈനിക ക്യാമ്പിനു നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാക് അധീന കാശ്മീരിലെ ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ ചരിത്രപരമായ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് 2016 സെപ്റ്റംബർ 28-29 തീയതികളുടെ മധ്യരാത്രിയിലാണ്. അതിർത്തി കടന്നുചെന്ന് ഭീകരവാദികളുടെ ലോഞ്ച് പാഡുകൾ വിജയകരമായി തകർത്ത ഈ ആക്രമണം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ വലിയൊരു മാറ്റത്തെ രേഖപ്പെടുത്തി. വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൌരന്മാരുടെ മൌലികാവകാശമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെയും യുണെസ്കോയുടെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 28 വിവര സാർവത്രിക ലഭ്യത ദിനമായി ആചരിക്കുന്നു. സുതാര്യമായ ഭരണ സംവിധാനവും വിവര സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ഈ ദിനാചരണം ആഹ്വാനം ചെയ്തു.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് 7 പതിറ്റാണ്ടിലേറെ കാലം ഭാരതീയരുടെ മനസ്സ് കീഴടക്കിയ ഗാനഗന്ധർവരൂപ തലമുറകളെ സംഗീതത്തിന്റെ കൊടുമുടിയിലേക്ക് നയിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിത്യവസന്തൻ. ഇന്ന് സെപ്റ്റംബർ 28, ഭാരതത്തിന്റെ പ്രിയപ്പെട്ട ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മദിനം. 1929 സെപ്റ്റംബർ 28 മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി ലതാ മങ്കേഷ്കർ ജനിച്ചത്. 1940കളിൽ സംഗീത ലോകത്തേക്ക് കടന്നുവന്ന അവർ 30ലധികം ഭാരതീയ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 30,000ലധികം ഗാനങ്ങൾ ആലപിച്ച് ചരിത്രം കുറിച്ചു. ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിലെ സുവർണ കാലഘട്ടത്തിന് ശബ്ദം നൽകിയ അവർ ഏ മേരെ വതൻ കെ ലോകോം എന്ന ഭക്തി നിർഭരമായ ദേശഭക്തി ഗാനത്തിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ആലാപന മികവിന് 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അനവധി ഫിലിം ഫെയർ അവാർഡുകളും ലതാ മങ്കേഷ്കറെ തേടിയെത്തി. സംഗീത ലോകത്തിന് നൽകിയ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2001 രാജ്യം ഭാരതീയർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ ഭാരതരത്ന നൽകി അവരെ ആദരിച്ചു. കൂടാതെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഫ്രഞ്ച് സർക്കാരിന്റെ ലേഷൻ ഡി ഓണർ തുടങ്ങിയ ഒട്ടനവധി ആദരവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. തന്റെ മധുര ശബ്ദം കൊണ്ട് കാലത്തെ അതിജീവിച്ച് ഓരോ സംഗീതാസ്വാദകന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ലതാ മങ്കേഷ്കറുടെ പവിത്രമായ സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: Info@7.
7: നമസ്കാരം, Info@7 സ്വാഗതം. ഞാൻ അഭിരാമി. സർക്കാരിന്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി KA തുളസി. ഇവ സമയബന്ധിതമായും സുതാര്യമായും നടപ്പിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന്റെയും അട്ടപ്പാടി ITDP ഓഫീസിന്റെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ കീഴിൽ വെള്ളപ്പനയിൽ ലൈഫ് മിഷൻ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമാണോ എന്ന് യോഗ്യതയുള്ള ഏജൻസിയെക്കൊണ്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. ചിറ്റൂർ MLA സുമേഷ് അച്യുതനാണ് ഈ ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചത്. വടക്കഞ്ചേരി പന്യങ്കര ടോൾ ഒഴിവാക്കുന്നതിനായി ക്വാറികളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ണമ്പ്ര കാവശ്ശേരി പഞ്ചായത്ത് റോഡുകളിൽ കയറുന്നത് തടയാൻ നടപടി വേണമെന്ന് തരൂർ MLA PP സുമോദ് ആവശ്യപ്പെട്ടു. മലമ്പുഴ ഉദ്യാന നവീകരണം 15 December പൂർത്തിയാക്കണമെന്ന് മലമ്പുഴ MLA പ്രഭാകരൻ ആവശ്യപ്പെട്ടു. അകത്തേത്തറ മേൽപ്പാലം 1 November പൂർത്തിയാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം ശുദ്ധജല പദ്ധതിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന അമ്പലപ്പാറ, ലക്കിടി, പേരൂർ, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിഷയം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ യോഗത്തിൽ ഉന്നയിച്ചു. ഇതിന് മറുപടിയായി VCB യുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനം ഉടൻ സജ്ജമാക്കുമെന്നും അടുത്ത വികസന സമിതി യോഗത്തിന് മുന്നോടിയായി ശുദ്ധജല പദ്ധതി പ്രവർത്തനക്ഷമമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ LR ഡെപ്യൂട്ടി കളക്ടർ NN മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ M ദ്വാര, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് നിലമ്പൂർ റോഡിൽ ചാലശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി പാലം വരെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ September 29 മുതൽ October 10 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കൂറ്റനാട് നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ കൂറ്റനാടിൽ നിന്നും തൃത്താല റോഡിലേക്ക് തിരിഞ്ഞ് മേഴത്തൂർ വരി മാട്ടായയിലെത്തി പട്ടാമ്പിയിലേക്ക് പോകണം. പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾക്ക് സാധാരണ വഴിയിലൂടെ പോകാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. കർഷകർക്കും പൊതുജനങ്ങൾക്കും പ്രായപരിധിയില്ലാതെ പങ്കെടുക്കാം. ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, സംഘകൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുന്നത്. ഒന്നാം സമ്മാനമായി 20,000 രൂപയും രണ്ടാം സമ്മാനമായി 10,000 രൂപയും മൂന്നാം സമ്മാനമായി 5,000 രൂപയും നൽകും. തെരഞ്ഞെടുക്കപ്പെടുന്ന 10 ചിത്രങ്ങൾക്ക് 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ലഭിക്കും. ഒരു മത്സരാർത്ഥിക്ക് പരമാവധി 3 ചിത്രങ്ങൾ സമർപ്പിക്കാം. ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 300 dpi റെസൊല്യൂഷനും 3 MB വലിപ്പവും ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ എഡിറ്റിംഗ് നടത്തിയ ചിത്രങ്ങളും മുൻവർഷങ്ങളിൽ സമർപ്പിച്ച ചിത്രങ്ങളും പരിഗണിക്കില്ല. താൽപര്യമുള്ളവർ 2026 സെപ്റ്റംബർ 30 ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിലിൽ ചിത്രങ്ങൾ അയക്കണം. ഫോൺ 8078-09-58-60 8078-09-58-60 2026-28 DLED അധ്യാപക പരിശീലന കോഴ്സിലേക്ക് ഗവൺമെന്റ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 28 രാവിലെ 10 പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ ഹാജരാകണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. വാനൂരിലെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർ, കുടുംബശ്രീ അംഗങ്ങൾ, സംരംഭകർ എന്നിവർക്കായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിക്കും. ഒക്ടോബർ 5 മുതൽ 16 വരെയാണ് പരിശീലനം. പ്രവേശന ഫീസ് 135 രൂപ. ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സഹിതം പങ്കെടുക്കാം. താൽപര്യമുള്ളവർ 3 ഒക്ടോബർ വൈകിട്ട് 4 മുൻപായി 9074-99-35-54 എന്ന ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക. 9074-99-3554 സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കൃഷിവകുപ്പ് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 6 ഒക്ടോബർ രാവിലെ 10 ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. ഫാമിലെ ഹൈടെക് നെൽവിത്ത് ഗോഡൌണിന്റെ നിർമ്മാണ പൂർത്തീകരണം, 7 ജില്ലകളിലെ പാടശേഖരങ്ങളുടെ GIS മാപ്പിംഗ് പൂർത്തിയാക്കൽ എന്നിവയുടെ ഉദ്ഘാടനവും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ബ്ലോക്ക് തല കർഷകമേളയും ഇതോടൊപ്പം നടക്കും. രാഷ്ട്രീയ കൃഷി വികാസ് യോജന വഴി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 100 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള ഹൈടെക് നെൽവിത്ത് ഗോഡൌൺ നിർമ്മിച്ചത്. സ്ട്രെസ്ലെസ് റൂഫിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഗോഡൌണിൽ ഫൌണ്ടേഷൻ 2 ഇനത്തിൽപ്പെട്ട ഉമാ നെൽവിത്ത് സുരക്ഷിതമായി സംഭരിക്കാം. കൂടാതെ പോളിഹൌസ്, മഴമറ, മിസ്റ്റ് ചേംബർ, മെഷീനറി യാർഡ്, സംരക്ഷണ ഭിത്തി, കനാൽ നവീകരണം എന്നിവയ്ക്കായി 85.56 ലക്ഷം രൂപയുടെ പ്രവൃത്തികളും പൂർത്തിയാക്കി. കതിർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കാർഷിക ഭൂവിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി 49 ലക്ഷം രൂപ ചെലവിലാണ് 7 ജില്ലകളിലെ പാടശേഖരങ്ങളുടെ GIS മാപ്പിംഗ് പൂർത്തിയാക്കിയത്. കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡുമായി സഹകരിച്ചാണ് പദ്ധതി. ഇന്ത്യയെ ക്ഷയരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ NCC കേഡറ്റുകൾക്കും നോഡൽ ഓഫീസർമാർക്കുമായി പ്രത്യേക പരിശീലന ക്ലാസും ഓറിയന്റേഷനും സംഘടിപ്പിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, NCC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെയും NCC കേഡറ്റുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ഈ പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ജില്ലാ TB ഓഫീസർ ഡോക്ടർ R. ശ്രീജയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത പരിപാടിയിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർമാരായ അക്ഷയ്, ഡോക്ടർ സൂര്യകാന്ത് എന്നിവർ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
8: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
9: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹസ്ബൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഇന്നത്തെ എഴുത്തോല നമുക്കൊരു ചെറിയ കഥയിൽ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും റെഡി അല്ലേ? ഒരു ദിവസം ഒരു വീട്ടില് ഒരു അച്ഛനും അദ്ദേഹത്തിന്റെ 8 വയസ്സുകാരി മകളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ചില ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. മോളാണെങ്കിൽ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് അവളുടേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ച് അച്ഛനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ദേഷ്യം വരാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം അവളെ വഴക്ക് പറയാനൊന്നും നിന്നില്ല. പക്ഷേ കുറേ നേരത്തേക്ക് എങ്ങനെയെങ്കിലും മോളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം ഒരു പഴയ ബിസിനസ് മാഗസിൻ എടുത്തു. അതിൽ ഒരു വലിയ ലോക ഭൂപടം, അതായത് വേൾഡ് മാപ്പിന്റെ ഒരു വലിയ പിക്ചർ ഉണ്ടായിരുന്നു, അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ആ പേജ് കീറിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ പേജിനെ ഹി ടേൺ ഇറ്റ് ഇൻ ടു സ്മോളർ പീസസ്. എന്നിട്ട് മോളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ ഈ കഷ്ണങ്ങളെല്ലാം കൃത്യമായി ഒന്നിച്ച് ചേർത്ത് വെക്കൂ. അപ്പോൾ അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് യു ക്യാൻ സീ ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞു. വലിയൊരു ലോക ഭൂപടം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയൊരു ഗെയിം കിട്ടിയ സന്തോഷത്തിൽ, ആഹാ അച്ഛൻ എനിക്കൊരു പുതിയ ഗെയിം തന്നല്ലോ എന്നൊരു സന്തോഷത്തിൽ അവള് നേരെ അത് വാങ്ങിയിട്ട് അവളുടെ ആ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട്, കളിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് പോയിരുന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അച്ഛനും വലിയ ആശ്വാസമായി. കാരണം എന്തായാലും ഈ ഒരു വേൾഡ് മാപ്പ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോഴേക്കും ജോലിയെല്ലാം തീർത്ത് വെക്കാമല്ലോ എന്നാണ് ഈ അച്ഛൻ കരുതിയത്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് അച്ഛന്റെ തോളിൽ തട്ടി വിളിച്ചു. അച്ഛൻ, ഞാനത് മുഴുവൻ ശരിയാക്കി, ഐ ഹാവ് കംപ്ലീറ്റഡ് ദി ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാലും അതെങ്ങനെ സാധിച്ചു? എല്ലാ കഷ്ണങ്ങളും നീ കൃത്യമായി തന്നെയാണോ വെച്ചത്? അദ്ദേഹം വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അപ്പൊ മോള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ തന്നെ വേണമെങ്കിൽ വന്ന് നോക്ക്, ഞാൻ എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എങ്ങനെ സെറ്റാക്കി എന്ന് പിന്നെയും ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ 8 വയസ്സുകാരി കുട്ടി അച്ഛനെ ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അതിലൊരു സൂത്രമുണ്ട്. എന്താന്നോ, ഈ പേപ്പറിന്റെ പുറകില്, അതായത് ഈ വേൾഡ് മാപ്പിന്റെ ആ പേപ്പറിന്റെ പുറകിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ആ കാർട്ടൂൺ ചിത്രം മാത്രം നോക്കിയാണ് ഞാൻ ശരിയാക്കിയത്. അപ്പൊ പിന്നെ ഇപ്പുറത്തെ പേജിലുള്ള ലോക ഭൂപടം തനിയെ ശരിയാകുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഒരു കഥ? ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ പാട്ട് കേട്ടതിന് ശേഷം. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു പോയോ? ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരച്ഛന്റെയും 8 വയസ്സുകാരി മോളുടെയും കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് എഴുത്തോല സ്റ്റാർട്ട് ചെയ്തത്. അച്ഛൻ ചിന്തിച്ചത് ആ ലോക ഭൂപടം കൂട്ടിയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും എന്തായാലും അതിന് കുറെ സമയം എടുക്കുമെന്നാണ്. അദ്ദേഹം അതിനെ ഒരു വലിയ സങ്കീർണമായൊരു ടാസ്ക് ആയിട്ടാണ് കണ്ടത്. പക്ഷെ ആ കൊച്ചുകുട്ടി കണ്ടതോ അതിന് പിന്നിലെ എളുപ്പവഴി, എങ്ങനെയാണ് ഏറ്റവും ഫാസ്റ്റർ ആയിട്ടത് കംപ്ലീറ്റ് ചെയ്യാം, അതിന് പുറകിലുള്ള ഒരു എളുപ്പവഴിയിലൂടെയാണ് അവൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. നമ്മള് മുതിർന്ന ആളുകൾ കാണാതെ പോകുന്ന വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ പലപ്പോഴും കുട്ടികൾ കണ്ടുപിടിക്കാറുണ്ട്. വലിയ ആളുകൾ പലപ്പോഴും കാര്യങ്ങളെ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് കാണാറുള്ളത് അല്ലേ. ഏത് ചെറിയ പ്രശ്നത്തെയും ചിന്തിച്ച് ഒരുപാട് വലുതാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അവിടെയാണ് നമ്മൾ ആ കൊച്ചുകുട്ടിയെ കണ്ടുപഠിക്കേണ്ടത്. മുതിർന്ന ആളുകൾ വലിയ പ്രശ്നമായി കാണുന്ന പല കാര്യങ്ങളും കുട്ടികൾ വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയസ്റ്റ് മെത്തേഡിൽ അവരതിന് സൊല്യൂഷൻസ് കണ്ടെത്തും. അതുകൊണ്ട് ഇന്ന് മുതൽ ചില സമയങ്ങളെങ്കിലും നമ്മൾ ആ സങ്കീർണമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കണം. ഒരു പക്ഷേ വലിയ വലിയ പ്രശ്നമാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടുമുന്നിൽ തന്നെ ഉണ്ടാവും, ആ വേൾഡ് മാപ്പിന്റെ പിന്നിലെ കാർട്ടൂണ് പോലെ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്നത്തെ എഴുത്തോല അവസാനിപ്പിക്കുന്നതിന് മുന്നേ, നമ്മുടെ ഷോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ, ഐ വോണ്ട് ടു ഷെയർ വൺ ബ്യൂട്ടിഫുൾ ലെസൺ ഫ്രം ദി സ്റ്റോറി. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദർ ഇസ് നെവർ എ സിംഗിൾ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം. ഒരു പ്രശ്നത്തിന് ഒരൊറ്റ വഴി അല്ലെങ്കിൽ ഒരൊറ്റ പരിഹാരം മാത്രമല്ല ഉള്ളത്. എപ്പോഴും അതിനൊരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, ഒരു മറുവശം ഉണ്ടാവും. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതൊരു വേൾഡ് മാപ്പായിരുന്നു, പക്ഷേ ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കാർട്ടൂൺ പസിലായിരുന്നു, അല്ലെ? സീ ദി ഡിഫറൻസ്. ഒരേ പേപ്പർ, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്. നമ്മളുടെ ലൈഫിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ചലഞ്ച് മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരു ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം അതിനെ നോക്കി ടെൻഷൻ അടിക്കും. ഓ ഗോഡ്, ഐ എം സ്റ്റക്ക്, അല്ലെ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വെർ വി നീഡ് ടു പോസ്. ഒന്ന് മാറി നിന്ന് വേറൊരു ആംഗിളിൽ ആ പ്രോബ്ലത്തെ ഒന്ന് നോക്കി നോക്കണം. ആ ലിറ്റിൽ ഗേൾ ചെയ്ത പോലെ ആ പേപ്പർ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും എളുപ്പമുള്ള വേറൊരു സൊല്യൂഷൻ അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. നമ്മൾ കാണുന്ന കണ്ണിലൂടെ മാത്രം, നമ്മൾ കാണുന്ന ആ ഒരു ആംഗിളിലൂടെ മാത്രം നോക്കുമ്പോഴാണ് പലപ്പോഴും കാര്യങ്ങൾ കോംപ്ലെക്സ് ആയിട്ട് മാറുന്നത്. സോ മൈ ഡിയർ ലിസണേഴ്സ്, വെനെവർ യു ഫീൽ സ്റ്റക്ക് ടുഡേ, റിമെമ്പർ ടു ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. ഒരു പ്രോബ്ലവും അത്ര വലിയ സങ്കീർണമല്ല. ആ വേൾഡ് മാപ്പിന്റെ മറുവശത്ത് ആ ചെറിയ കാർട്ടൂൺ ചിത്രം ചിലപ്പോൾ നിങ്ങളെ നോക്കിച്ചിരിക്കുന്നുണ്ടാവും. സോ ചേഞ്ച് യുവർ വ്യൂ, സോൾവ് യുവർ പ്രോബ്ലംസ് ആൻഡ് മേക്ക് തിങ്സ് ഹാപ്പൻ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ആണ്. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിതൗട്ട് ബ്രേക്ക് വെറ് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ, 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

സെപ്റ്റംബർ മാസം അങ്ങ് വേഗം അവസാനിക്കാനായിട്ട് പോവാണ്. ലാസ്റ്റ് മൺഡേയിലാണ് നമ്മൾ ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. ലാസ്റ്റ് മൺഡേ ആണെങ്കിലും ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മൺഡേയിലാണല്ലേ. അപ്പൊ മൺഡേ നമ്മൾ കിഡിലനായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഗുഡ് മോർണിംഗ്, വണക്കം മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഹല്യ വിഷസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിഷസൊക്കെ പറയാം. അപ്പോ തിങ്കളാഴ്ച ദിവസം എന്താണ് പരിപാടി, സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ ഉണ്ടല്ലോ വൺ ഡേ ഇന്റർനാഷണൽ മാച്ച്, കണ്ടവർക്കൊക്കെ ഒരു പക്ഷേ കിഡിലൻ ഒരു സൺഡേ ആയിരുന്നിരിക്കണം അല്ലെ. ഇന്നലെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റിന്റെ ഒരു കിഡിലൻ സൺഡേ ആയിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. വെസ്റ്റ് ഇൻഡീസും നമ്മുടെ ഇന്ത്യയും ചേർന്നിട്ടുള്ള മത്സരമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഒരു 295 റൺസ് എടുത്തു, ഇന്ത്യ ചേസ് ചെയ്യാൻ ഇറങ്ങി. പിന്നെ ഗില്ലിന്റെ സെഞ്ചുറി, വിരാടിന്റെ സെഞ്ചുറി, രണ്ടുപേരും ചേർന്ന് ഗെയിം അങ്ങോട്ട് ഇന്ത്യയുടെ കയ്യിലാക്കിയത് നമ്മൾ കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയുടെ ODI റൺസ് 15,000 കടന്നത് ഇന്നലെ നമ്മൾ വീണ്ടും ഒരു റെക്കോർഡായിട്ട് മാറി. അപ്പോ ക്രിക്കറ്റിൽ നമുക്ക് എപ്പോഴും ഓക്കെ പറയാൻ പറ്റും. മാച്ച് ഓക്കെ ആയിരുന്നു, അതേപോലെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, റിസൾട്ടും പക്ക ഓക്കെ ആയിരുന്നു അല്ലേ. പക്ഷെ ഈ ഓക്കെ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളില്ലേ, ഈ രണ്ട് ലെറ്റേഴ്സില്ലേ, ഇത് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് അല്ലെ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ എന്നുള്ളത്. ഈ ഓക്കെയുടെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ വാക്കിന്റെ മീനിങ് ഓൾ കറക്റ്റ് എന്നാണ്. ഓൾ കറക്റ്റ്, ഓൾ കറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ACLA വരണ്ടേന്ന് ഓർക്കും. പക്ഷേ അത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരാള് എയ്ക്ക് പകരം ഓ ആക്കിയതാണ്. നമ്മൾ പറയുന്നത് പിന്നെ എന്താ പറയാ, ഓക്കെ എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾ കറക്റ്റ് എന്നുള്ളതിനെ ഓക്കെ ആക്കി മാറ്റിയത്. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ. ഓൾ കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണ്, എല്ലാം സെറ്റാണ്, എല്ലാം ഓക്കെ ആണ് എന്ന് പറയുന്നതിന്റെ മീനിങ് അതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ശരിയാണ്, പക്ക പെർഫെക്റ്റ് ആണ് എന്നൊരു മീനിങ് ആണ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആണ് അല്ലെ ഓക്കെ എന്നുള്ളത്. ഇത് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ട് എന്റെ അടുത്ത് പറയണം, ഒന്നെങ്കിലും മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് പറയണം. ഓക്കെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ എന്ന വാക്ക്. അപ്പോ ഈ നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതാണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഓക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അതായത് രണ്ട് ലെറ്റേഴ്സ് മാത്രം ഓക്കെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊപ്പം ഒരു തംസപ്പ് ഇടുന്ന ആൾക്കാരുണ്ട്, ഇമോജിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു തംസപ്പ് കൂടെ ഇടുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ ഓക്കെ വൈ എന്ന് പറഞ്ഞിട്ട് ഓക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇനി ഓക്കെ ഈ ഐ പറയുന്ന ആൾക്കാരുണ്ട്, ഈ ഐയുടെ ഒപ്പം രണ്ട് ഐ കൂടെ ചേർത്തിട്ട് ഓക്കെ ഈ ഐ ഐ ഐ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മൂഡുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഓക്കെ എ വൈ അങ്ങനത്തെ ഒക്കെ സംഭവം നമ്മളിടും. ഓക്കേസ് എന്ന് പറയും, ഓക്കെ എ വൈ എസ് പറയുന്ന ആൾക്കാരുണ്ട്. വെറുതെ അങ്ങോട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനെന്തോ ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു സംഗതിയാണ്. ആ ഓക്കെ, അതായത് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഓക്കെ ഈ വൈ ആണോ നിങ്ങൾ ഉപയോഗിക്കണേ, ഓക്കെ എ വൈ ആണോ ഉപയോഗിക്കണേ, ഓക്കെ ഈ ഐ ഐ ഐ ഉപയോഗിക്ക ആളുകളുണ്ടോ, അതോ വെറും ഓക്കെ അല്ലെങ്കിൽ ഒരു തംസപ്പ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം മെസ്സേജ് അയക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഓക്കെ ചിലപ്പോൾ ഒരാളുടെ മൂഡ് മൊത്തം കളയുന്ന ഒരു സംഭവമായിരിക്കും അല്ലെ. ആ ദിവസം ചിലപ്പോൾ അയാൾ അത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും, എന്നാലും എന്താണ് എൻ്റെ അടുത്ത് വെറുതെ ഒരു ഓക്കെ മാത്രം പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് മാത്രം എന്താ പറഞ്ഞിട്ട് പോയെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഓക്കെ യൂസ് ചെയ്യാറേ ഇല്ലെങ്കിൽ അതും എൻ്റെ അടുത്ത് പറയാം. 8 8 1 5 0 9 0 0 ആണ് വിളിക്കാനുള്ള നമ്പർ. നിങ്ങൾക്ക് വിഷസും പറയാം, ഇന്ന് ബർത്ത്ഡേസ് അതുപോലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ. അപ്പൊ അങ്ങനെ വി ആർ ഓൺ എ September 28, ഒരു മൺഡേ ആണ്, ഒരു അടിപൊളി മൺഡേ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159 4477211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ് എന്നതായിരുന്നു എന്റെ ഇന്നത്തെ ചോദ്യം. നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന 2 ലെറ്റേഴ്സ് ആണ് അല്ലെ, ഒ ആൻഡ് കെ എന്നുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകളെ, നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളുകളുടെ മൂഡ് പോലും മാറ്റുന്ന സംഗതിയാണെന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്ന കാര്യം. എന്തായാലും എന്റെ കൂടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ്, എന്റെ പേര് ശ്രീനാഥ് എന്നാണ്.
4: ശ്രീനാഥ്, ഹായ്, എന്താണ് വിശേഷം, സുഖല്ലേ?
5: എങ്ങനെയുണ്ട്
4: കൊച്ചിയിലെ കാലാവസ്ഥ? മഴയൊക്കെ ഉണ്ടോ അതോ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണോ?
5: വലിയ തണുപ്പ് അന്തരീക്ഷമാണ്. രാത്രി ഒരു 12 മണി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മഴയുണ്ട്. അല്ലാത്ത സമയത്തൊരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്.
4: ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പോണു അല്ലേ?
5: അപ്പൊ
4: പറയൂ, ശ്രീനാഥിന്റെ ഓക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ലാതെ ഈ പറഞ്ഞ പോലെ ഓകെ AY, ഓകെ EII അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല?
5: ഉപയോഗിക്കാറ്. ഈ പറഞ്ഞവര് ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഉപയോഗിക്കാറില്ല എന്നുള്ള സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത്. കാരണം എന്തായാലും സെയിം സംഭവം, നമ്മൾ ഓക്കെ എന്ന് കേൾക്കുന്ന ആളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. അതെ, രണ്ട് എന്താ പറയുക, ഡബിൾസ് അല്ലേ ഉള്ളു. അപ്പൊ
4: മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ വെറുതെ ഓക്കെ പറഞ്ഞിട്ട് പോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇനി ഒന്നുകൂടെ എന്തെങ്കിലും പറയണോ? അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ ഓപ്പോസിറ്റ് ഉള്ള ആള്? ചിന്തിക്കോ?
5: യൂഷ്വലി ഞാൻ ഓക്കെ പറയുന്ന, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ള സംഭവത്തിനാണ് ഞാൻ അങ്ങനെ ഓക്കെ കൊടുക്കാറ്. അതായത് ഒരു ഓപ്പണന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് നമ്മളിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഉപയോഗിക്കാറില്ല. യൂഷ്വലി ഇപ്പൊ അപ്പൊ ഇങ്ങനെ തന്നെയല്ലേ, സെറ്റല്ലേ എന്നുള്ള രീതിക്കുള്ള സ്ഥലത്ത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം അങ്ങനെ വരുമെന്ന് തോന്നില്ല. ഇനി പറഞ്ഞ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളായിരിക്കുമല്ലോ, ഫുള്ളി ഓക്കെ ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം.
4: നമ്മൾ
5: ഓക്കെ ആയിരിക്കുന്നു, പക്ഷെ
4: നമ്മുടെ ഓക്കെ കണ്ടിട്ട് മറ്റേ ആൾ ഓക്കെ ആയില്ലെങ്കിലാണ് പ്രശ്നം അല്ലേ? നമ്മുടെ ഓക്കെ കണ്ടിട്ട് മറ്റേ ആൾ ഓക്കെ ആയില്ലെങ്കിൽ പ്രശ്നമാണ്.
5: അതെ അതെ, അയാൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ കാണുമ്പോഴത്തേക്ക് അവർ ഓക്കെ അല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവില്ല.
4: നമുക്കത് ഓക്കെ ആവില്ല. ശരിക്കും എന്തായിരിക്കും ഈ ഓക്കെ എന്നതിന്റെ മീനിങ്? പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താ ശ്രീനാഥിന്റെ ഒരു മനസ്സിലുള്ള മീനിങ്?
5: പൊതുവെ ഓക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പൊതുവെ വാക്ക് ഉപയോഗിക്കുന്ന സംഭവം, നമ്മളിപ്പോ ഇങ്ങനെയല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെയല്ലേ, നമ്മളത് ഫിക്സ് ചെയ്യല്ലേ എന്നുള്ള സംഭവത്തിന്റെ ഒരു പോസിറ്റീവ് ആൻസർ എന്നുള്ള രീതിയിലാണ് പൊതുവെ യൂസ് ചെയ്യാറ്.
4: ഇതുവരെ കറക്റ്റ് ആണല്ലോ എന്നുള്ളതല്ലേ, ഇതെല്ലാം സെറ്റ് ആണല്ലോ.
5: നമ്മള് ഇങ്ങനെ ഒരു സംഭവത്തിൽ അഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത ഓക്കെ, എന്താ പറയാ, നമ്മള് ഇങ്ങനൊരു സംഭവം നമുക്ക് അതിന് മുമ്പോട്ട് പോകുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തിനോട് നമ്മൾ അംഗീകരിക്കുന്നത്, സാഹചര്യം അനുസരിച്ച് ചെറിയ രീതി മാറും, എന്നാലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ എന്നാണ് പൊതുവെ അത് ഉപയോഗിക്കപ്പെടുന്നത് തോന്നുന്നു.
4: ഓക്കെ, അപ്പൊ ഓക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ശ്രീനാഥ് പറയണത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ?
5: ഓക്കെ അല്ലാത്ത ഇരിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഓക്കെ ആവട്ടെ എന്ന് ആണ് വിഷ് ചെയ്യുന്നത്.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ സന്തോഷം വിളിച്ചതിൽ. നമ്മളെ വിളിച്ചത് ശ്രീനാഥ് ആണ്, കൊച്ചിയിൽ നിന്ന്. ശ്രീനാഥ് പറഞ്ഞൊരു കാര്യം, ഓക്കെ അല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഓക്കെ ആവട്ടെ, ഓക്കെ അല്ലാതായിട്ടിരിക്കുന്നവർ വേഗം ഓക്കെ ആവട്ടെ എന്നുള്ളൊരു വിഷസാണ് പറഞ്ഞത്. ഈ ഓക്കെ എന്ന് പറയുന്ന കാര്യം നമ്മൾ അധികം ആലോചിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോ ശ്രീനാഥിന്റെ ഒരു വേർഷൻ കേട്ടില്ലേ, ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പ്ലാനിനോട് എല്ലാം സെറ്റായിട്ട് പോകണം, എഗ്രി ചെയ്യുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനാണ് ഓക്കെ പറയുന്നത്, അംഗീകരിച്ചു എന്നുള്ള ഒരു കാര്യത്തിനാണ് ഓക്കെ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓൾ കറക്റ്റ് എന്നതാണ് ഓക്കെയുടെ പിന്നെ ശരിക്കുള്ള അർത്ഥം, ആക്ച്വലി മീനിങ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ഈ ഓക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഓക്കെ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ് എന്ന് എന്റെ അടുത്ത് പറയാം. അഹല്യ FM 90.4 അഹല്യ വിഷസിൽ കൂടെ ഞാൻ അഭിരാമി.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂട.

0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്മൾ ഡെയിലി എത്ര തവണ പറയുന്ന വാക്കാണ് ഓ കെ എന്ന ഈ രണ്ട് വാക്കുകൾ. ഇത് നിങ്ങൾ ശരിക്കും ഓ കെ ഈ രണ്ട് ലെറ്റേഴ്സ് മാത്രമാണോ ഉപയോഗിക്കേണ്ടത്, അതോ ഇതിനൊപ്പം എന്തെങ്കിലും അഡീഷൻ കൂടെ ഉപയോഗിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഓക്കെയുടെ മീനിങ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: സുപ്രഭാതം മതിക്കുട്ട, ഞാൻ ജയരാജ് വാപ്പാട.
1: ജയരാജ് ഏട്ട, എന്താണ് വിശേഷം? സുഖല്ലേ?
2: സുഖമായിരിക്കുന്നു. അവരെയും സുഖമല്ലേ നിങ്ങൾക്കെല്ലാവർക്കും?
1: പിന്നെ ഇവിടെ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, ഓക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്? ഈ രണ്ട് ലെറ്റേഴ്സ് മാത്രമാണോ ഉപയോഗിക്കാറുള്ളത്, അതിനൊപ്പം ഒരു തംസപ്പ് കൊടുക്കുന്ന ആളാണോ, അതോ ഓക്കെ എ വൈ എന്ന് ഉപയോഗിക്കാറുണ്ടോ? എങ്ങനെയാണ് ജയരാജേട്ടന്റെ ഓക്കെ?
2: ഓക്കെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ സാധാരണ ഓക്കെ എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങൾ ജെൻസി അല്ലല്ലോ, അതുകൊണ്ട് പുതിയ നിങ്ങളുടെ ഇതൊന്നും അറിയില്ല. കാരണം സാധാരണ എന്തിനെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് നാളെ പോവാം ഓക്കെ, അല്ലെങ്കിൽ അങ്ങോട്ട് വരില്ലേ ഓക്കെ, ആ രീതിയിൽ ഓക്കെ എന്ന് പറയും. പിന്നെ എന്തെങ്കിലും അയച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അവിടെ ഓക്കെ എന്നും പറയില്ല. എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ ചിലപ്പോൾ ലവ് ഇമേജിയോ അങ്ങനെതൊക്കെ ഉപയോഗിച്ചെന്ന് വരും. പക്ഷെ എന്തെങ്കിലും നമ്മോട് ചോദിച്ച് നമുക്ക് സമ്മതമാവണമെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് മാത്രമേ ഞാൻ ടൈപ്പ്
1: ചെയ്യാറുള്ളൂ. ജയരാജേട്ടന്റെ മീനിങ് ഞാൻ മനസ്സിലാക്കുന്നത് സമ്മതമാണോ? സമ്മതമാണ് എന്ന് പറയുന്നതാണ് അല്ലേ?
2: അതെ, എന്റെ പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ അനുകൂലിക്കുന്നു. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുന്നു,
1: എനിക്ക് സമ്മതമാണ് അല്ലേ. അപ്പോ ഈ പറഞ്ഞ ഓക്കെ ഇ വൈ ഓക്കെ ഇ ഐ ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നാ പറയണേ?
2: ഇല്ല, ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല.
1: ശരിക്കും ഓക്കെ എ വൈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ കേൾക്കുന്ന സമയത്ത് അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടെന്നാ പറയാം. ഓക്കെ എ വൈ ഉപയോഗിക്കുമ്പോ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്.
2: ആദ്യമായിട്ടുള്ള ഒരു അറിവാണ്. കാരണം ഞാനപ്പോ ഞാൻ ഈ എന്റെ ഈ ഓക്കെ കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു അവരോട് ഞാൻ മാപ്പ് പറയുന്നു.
1: എന്റെ ഓക്കെ ഇങ്ങനെയായി പോയിന്നല്ലേ?
2: എന്റെ ഓക്കെ ഇങ്ങനെയാണ്, ഞാൻ ഒരു ധാർഷ്ട്യം കാണിക്കാതെ പറയുന്ന വളരെ സൗമ്യമായിട്ട് പറയുന്ന ഒരു ഓക്കെയാണ്, അല്ലാതെ വേറൊരർത്ഥം അതിനില്ല.
1: ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്ക് ഓക്കെ എ വൈ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ
2: ഓക്കെ
1: സെറ്റ്. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കട്ടെ പറയൂ.
2: എല്ലാവരും കേട്ട് കേട്ട് കൂട്ടുകൂടി എന്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും, നേരത്തെ കോളർ പറഞ്ഞ മാതിരി ഓക്കെ അല്ലാതിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.
1: ഓക്കെ ജയരാജേട്ട, അപ്പൊ എന്തായാലും അടിപൊളി ഒരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷയമാണ്. ഒരു സൂപ്പർ സ്റ്റാർട്ട് ആവട്ടെ ഈ വീക്കിന്റെ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജയരാജേട്ടനാണ്. അപ്പൊ ജയരാജേട്ടൻ പറഞ്ഞത് ജയരാജേട്ടന്റെ അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ സമ്മതമാണ് എന്നുള്ളൊരു അർത്ഥം, ഞാൻ അതിനോട് അനുകൂലിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ ഓക്കെ പറയാറുള്ളത്. അത് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് മാറി മാറി ഇരിക്കും ഓക്കെയുടെ അർത്ഥം. ഓൾ കറക്റ്റ്, എല്ലാം ശരിയാണ്, സമ്മതമാണ് എന്നൊക്കെ പറയുന്നതിനാണ് പൊതുവേ ഓക്കെ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എസ്പെഷ്യലി ഈ ഓക്കെ എന്ന് പറയുന്നത് വെറും രണ്ട് ലെറ്റേഴ്സ് മാത്രമല്ല, പക്ഷേ ഈ രണ്ട് ലെറ്റേഴ്സ് ചിലപ്പോൾ കുറച്ച് ഭീകരമാണ്. വെറുതെ നമ്മളിപ്പോൾ ഒരുപാട് മെസ്സേജ് ഒരാൾക്ക് ഇങ്ങനെ അയക്കുകയാണെന്ന് വിചാരിക്കും, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോസിന് ഒരു മെസ്സേജ് നമ്മളിങ്ങനെ അയക്കുകയാണ്, വെറും ഒരു ഓക്കെ മാത്രം കിട്ടുമ്പോഴത്തേക്കും അയ്യോ ഇനി പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമാണോ, കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന വാക്കാണ് ഓക്കെ എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഈ ഓക്കെ എ വൈ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടോ, ഓക്കെ ഇ ഡബിൾ ഐ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി പാട്ടിലേക്ക് പോവാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഡിയർ കോംറേഡ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് തിരിച്ചു വന്നത്. ഇന്നിപ്പോ ഇനി ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമോ അതോ ബാങ്ക് അവധിയാണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. കാരണം 3 ഡേയ്സിന് ബാങ്ക് പണിമുടക്ക് പറഞ്ഞിരുന്നു. പക്ഷേ രാവിലെ തന്നെ ആ ഒരു കൺഫ്യൂഷൻ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഗുഡ് ന്യൂസ് പറയുന്നത്. ഈ ബാങ്ക് പണിമുടക്ക് എന്നുള്ളത് പിൻവലിച്ചിരിക്കുകയാണ്. 28 മുതൽ 30 വരെ 3 ദിവസം നടക്കാനിരുന്ന നാഷണൽ വൈഡ് ബാങ്ക് സ്ട്രൈക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ചില ചർച്ചകളൊക്കെ നടന്നു, അതിനുശേഷം സ്ട്രൈക്ക് അവർ ഡെഫർ ചെയ്തു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. എല്ലാ സാറ്റർഡേസും ബാങ്ക് ഹോളിഡേ ആക്കണം എന്ന കുറെ അധികം ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങളിൽ തുടർ ചർച്ചയൊക്കെ നടക്കും എന്നാണ് പറയണേ. അപ്പൊ ഇന്ന് ബാങ്കിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ടെൻഷനൊന്നും വേണ്ട. 28, 29, 30 ഈ 3 ദിവസം നടത്താനിരുന്ന ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ ബാങ്ക് സ്ട്രൈക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ബാങ്ക് സ്ട്രൈക്ക് വരും എന്ന് വിചാരിച്ചിട്ട് കുറെ ആളുകൾ മുന്നേ തന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാനൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ സൺഡേ കൂടെ വർക്ക് ചെയ്യണം, ബാങ്ക് അവധി ആയിരിക്കില്ല ഈ സൺഡേ വർക്ക് ചെയ്യണം. കാരണം 3 ദിവസം അടുത്ത അവധിയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സൺഡേ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ സൺഡേ ചെയ്ത വർക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ സെൻഡ് ചെയ്ത മെസ്സേജും നമ്മൾ കയ്യിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ സൺഡേ ചെയ്തു പോയ വർക്കും തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാങ്ക് പണിമുടക്ക് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയണം. അപ്പൊ നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ഞാനിങ്ങനെ ചോദിച്ച കാര്യം. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവാം. നമ്മൾ ധാരാളം വ്യക്തികളെ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ ചില ആളുകൾ ചെറിയ വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രചോദനം തരുമ്പോൾ, ചില ആളുകൾ വിഷമങ്ങൾ തരും, ചില ആളുകളുടെ വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്താം. എന്നാൽ ചിലരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം തരും. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടി അഷ്റഫാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഫ്രം വെസ്റ്റ് കൈപ്പുറം. ഓക്കെ, അഷ്റഫിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയുന്നു. അടുത്തൊരു മെസ്സേജ് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്, ഒരു പിക്ചർ മെസ്സേജ് ആണ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേരൊന്നുമില്ല, എന്തായാലും തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. അടുത്തൊരു മെസ്സേജ്, ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ മൗനത്തിനും പിന്നിലൊരു കഥയുണ്ട്. ചിലത് പറയാൻ കഴിയാത്തത് കൊണ്ട്, ചിലത് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട്, മറ്റു ചിലത് തകർന്നു പോകാതിരിക്കാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രാജപ്പൻ ചേട്ടൻ പാലപ്പുറയിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ രാജപ്പൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയുന്നു. വിഷയതുകൊണ്ട് നമുക്ക് അടുത്ത കോളറിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ആദ്വിക.
0: ആദ്വിക ഇന്ന് സ്കൂളിൽ പോണ്ടേ?
1: സ്കൂളിൽ പോണം.
0: എപ്പോഴാ സ്കൂളിൽ പോണേ?
1: ഓട്ടോ 8:50 വരും.
0: 8:50 വരും. നമ്മൾ റെഡി ആയിട്ട് നിൽക്കാണോ, സെറ്റ് ആയിട്ട് നിൽക്കാണോ? അപ്പൊ ഞാൻ ആദ്വികയെടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ അയക്കുന്ന, നമ്മൾ പറയുന്ന ഓക്കെ എന്ന വാക്കില്ലേ, ഓക്കെ നമ്മൾ പറയില്ലേ? ഇല്ലേ, ഞാൻ പറയാറുണ്ടോ ഓക്കെ? ആദ്വിക പറയാറുണ്ടോ ഓക്കെ? പറയാറുണ്ട്. എന്താ ഈ ഓക്കെയുടെ മീനിങ്? എന്താ ഓൾ കറക്റ്റ്? ആ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടൂല്ലേ അപ്പോ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓൾ കറക്റ്റ് എന്നാണ്, ശരിക്കും മീനിങ് അങ്ങനെ തന്നെയാണോ? അറിയില്ല. എന്താ ആദ്വിക ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അതിന്റെ മീനിങ്?
1: അഭിരാമി
0: എന്നാ പറയണെങ്കിൽ ഓക്കെ അഭിരാമി എന്ന് പറയും അല്ലേ? ഓക്കെ ഓക്കെ. അതെന്താ അപ്പൊ അങ്ങനെ പറയണ? ഞാനിപ്പോ ഒരു സ്ഥലത്ത് വരുന്നുണ്ടോന്ന് ചോദിക്കാണ്. അദ്വിക, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാലോ എന്ന് ചോദിച്ചാ എന്താ പറയാ? ഓക്കെ അഭിരാമി ചേച്ചി, നമുക്ക് പോവാന്നല്ലേ? ആ, അതാണ് ഓക്കെ. അപ്പൊ അദ്വിക വേഗം സ്കൂളിൽ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു പോയോ? ഓക്കെ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അദ്വികയാണ്. അദ്വിക പറഞ്ഞത് കേട്ടോ, ഓക്കെ എന്ന് വെറുതെ അങ്ങോട്ട് അദ്വിക പറയില്ല, ഓക്കെയുടെ ഒപ്പം അപ്പുറത്തുള്ളത് ആരാണോ ആളുടെ പിന്നെ പേരും കൂടെ പറയുന്നു. അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലെ? അപ്പൊ അത്ര ഒരു ഭീകരമായിട്ടുള്ളൊരു ഓക്കെ അല്ല അദ്വിക പറയണത്. ഓക്കെ അഭിരാമി എന്നൊക്കെ പറയുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പേരുകൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു സമാധാനമാണ്. എന്തായാലും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. 2 ലെറ്റേഴ്സ് ആണെങ്കിലും ചില സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ അയക്കുന്ന മെസ്സേജില് ഈ അപ്പുറത്തിരിക്കുന്ന ആൾ വായിച്ചെടുക്കുന്ന രീതിയിലും ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഏത് ഇമോഷനിലേക്കാണ് ഇത് സെൻഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല അല്ലെ? അപ്പൊ നിങ്ങളുടെ ഓക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഓക്കെ AY എന്ന ഓക്കെ ഉപയോഗിക്കാറുണ്ടോ? ഓക്കെ EII അല്ലെങ്കിൽ ഡബിൾ മാത്രമല്ല, ട്രിപ്പിളും ഒക്കെ അയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 5I വരെ ഇതിന് ശേഷം ഇടുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര നീട്ടി ഓക്കെ അയക്കുന്ന ആളുകളാണോ? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഈ ഒരു ഓക്കെ അയച്ചിട്ടില്ല, അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുക. 8281509000 ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: ആന്റണി ദാസൻ എന്ന് പറയുന്ന സിംഗർ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. നമുക്ക് കലാഭവൻ മണിച്ചേട്ടനെ പോലെയാണ് തമിഴ്നാട്ടുകാർക്ക് ആന്റണി ദാസൻ എന്ന ഗായകൻ. അവിടുത്തെ ഒരു ഫോക്ക് സിംഗറാണ്, ഗംഭീരമായിട്ട് കുറെ പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. അപ്പൊ ആളുടെ ഒരു പാട്ടാണ് കേട്ടത്, ഫ്രം ദ മൂവി അമ്പിളി. അമ്പിളി എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇനി എപ്പോഴാണ് ഈ കറണ്ട് വരുന്നത് എന്നുള്ളത് അല്ലേ. സെപ്റ്റംബർ മൊത്തം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കറണ്ടിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പോകും എപ്പോൾ വരും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. പോയാ വരുമോ എന്നുള്ള പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊരു റിലീഫ് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ന്യൂസിലൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കഴിഞ്ഞ 3 ദിവസമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വൈദ്യുതിയിൽ എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. നമുക്കത് വലിയ റിലീഫായിരുന്നു. അപ്പം കെ സി ബി എന്നൊരു കിടിലൻ അപ്ഡേറ്റ് എനിക്ക് പറയാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കൂടെ അടുത്ത കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ആ,
0: ഇതാരാ സംസാരിക്കണേ?
1: ജാസ്മിൻ.
0: ജാസ്മിൻ എവിടുന്നാ വിളിക്കുന്നേ?
1: കൊഴിഞ്ഞാൻ
0: പറയുന്നതാണ്. എന്താണ് പരിപാടി രാവിലെ?
1: രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് ആക്കണം.
0: ഫുൾ തിരക്കിലാണ്. ഓക്കെ, അപ്പൊ വേഗം പറഞ്ഞു. ഓക്കെ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടോ?
1: ഓക്കെ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിനും ഓക്കെ ഓക്കെ എന്നാണല്ലോ പറയാറ്.
0: എല്ലാത്തിനും
1: ശരിയെന്ന് പറയണതിന് ഞമ്മള് പലതും അതാണ് യൂസ് ചെയ്യുന്നത്.
0: ഈ പറഞ്ഞ പോലെ ഇപ്പൊ ജാസ്മിൻ ചേച്ചി, ഓക്കെ ഈ 2 ലെറ്റേഴ്സ് മാത്രം ഉപയോഗിക്കാറുള്ളൂ, അതോ ഞാൻ ഈ പറഞ്ഞ പോലെ ഓക്കെ ഈ ഡബിൾ ഐ ഒക്കെ ഉപയോഗിക്കാറുണ്ടോ?
1: ഓക്കെ തന്നെയാണ് അധികം യൂസ് ചെയ്യാറ്.
0: അതെ, ഈ ഡബിൾ ഐ ഇല്ല, ഡബിൾ ഐ പരിപാടി ഇല്ല.
1: ഇല്ല
0: ആ പരിപാടി ഇല്ല. എന്തായിരിക്കും ശരിക്കും ഈ ഓക്കെയുടെ മീനിങ് എന്നാ ചേച്ചി വിചാരിക്കണേ?
1: എന്താ പറയാ, ശരി എന്ന് നമ്മൾ പറയുന്നതിന് എല്ലാവരും ഓക്കെ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. ശരി അല്ലെങ്കിൽ ആ ഓക്കെ ശരി എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്.
0: ഓക്കെ, അതായത് കറക്റ്റ് അല്ലേ?
1: കറക്റ്റ്
0: ആണ്. ഇപ്പൊ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ തരുന്ന ഒരു വാക്കാണ് ഓക്കെ അല്ലേ?
1: എല്ലാത്തിനും നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം അതിനില്ല, എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വാക്കാണ്.
0: എന്തായാലും സന്തോഷം ജാസ്മിൻ ചേച്ചി, അവിടെ പരിപാടികൾ നടക്കട്ടെ. ഇന്നത്തെ മൺഡേ സൂപ്പർ ആവട്ടെ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജാസ്മിൻ ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ ഓക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഓക്കെ ഈ ഡബിൾ ഐ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. ഓക്കെ എ വൈ ഒന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ ആ 2 ലെറ്റേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കുറെ അധികം ഷോർട്ട് ഫോംസ് ഉണ്ട് അല്ലേ, ഷോർട്ട് മെസ്സേജ് ഉണ്ട്. എസ് എം എസിന്റെ മീനിങ് തന്നെ, അതായത് എസ് എം എസ് എന്ന് പറയുന്ന സംഭവം തന്നെ അതാണ്, ഷോർട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ എസ് എം എസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വലിയ വലിയ വാക്കുകളൊക്കെ ചെറുതാക്കി അതിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ഒരു വാക്കാണ് ഈ ഓക്കെ എന്ന് പറയുന്നത്. അതിപ്പോ പല ആളുകളും വെറും ഓക്കെ പറയാറില്ല, കാരണം അപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. അതിന് പകരം ഓക്കെ ഈ ഡബിൾ ഐയും ഡബിൾ വൈയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കുറച്ചുകൂടെ ഒരു സ്വീറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഓക്കെ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇപ്പോഴത്തെ ജെൻ സി പറയുന്ന കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞ ആ ഒരു KCB അപ്ഡേറ്റ് കൂടെ ഞാൻ പറയാം. അത് നമ്മൾ പാട്ടിന് ശേഷം പറഞ്ഞാലോ. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം KCB അപ്ഡേറ്റ് എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടെ പറയാം. സമയം നോക്കുമ്പോൾ 8:54 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஐ എന്ത ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
6: ഇന്നത്തെ പത്രത്തിൽ കണ്ട ഏറ്റവും സമാധാനമുള്ള ഒരു ന്യൂസ് അതാണ്. KSEB പറഞ്ഞ കാര്യമാണ്. അതായത് ഒക്ടോബർ 1 മുതൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ പവർ കട്ടിൽ നിന്ന് നമുക്ക് വലിയൊരു റിലീഫ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ പല സ്റ്റേറ്റ്സിൽ നിന്ന് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഷോർട്ട് ടേം അറേഞ്ച്മെന്റ്സ് വഴി പവർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതോടുകൂടി ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പവർ ഷോർട്ടേജ്, വൈദ്യുതി ക്ഷാമം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യം, റെസ്ട്രിക്ഷൻസും ലോഡ് ഷെഡിങ്ങും ഒക്കെ കുറയും എന്നാണ് പ്രതീക്ഷ. അപ്പൊ സിമ്പിൾ ായിട്ട് പറഞ്ഞാൽ, സെപ്റ്റംബർ നമ്മളെ കുറെ ടെസ്റ്റ് ചെയ്തു പവർ കട്ടിന്റെ രൂപത്തിൽ. ഒക്ടോബറിൽ നമുക്ക് കുറച്ചുകൂടെ റിലീഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് എപ്പോഴും ഉണ്ടാകും എന്ന് കരുതി നമ്മൾ അതിനെ ഉപയോഗിക്കരുത്. അല്ലെ, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വലിയ വിലയൊന്നും നമുക്ക് ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്ക് വലിയ വില ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ എപ്പോഴും അവൈലബിൾ ആണെന്ന് കരുതി അങ്ങനെ വിലയില്ലാതെ കണ്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഒരു റൂം വിട്ട് പുറത്തു പോകുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കാനായിട്ട് ശ്രമിക്കുക, ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഫാൻ ഓഫ് ചെയ്യുക. ഡേ ടൈമിൽ ലൈറ്റിന്റെ ആവശ്യമില്ലെങ്കിൽ അതും ഓഫ് ചെയ്യുക. ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് തോന്നൂല, പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എല്ലാവരും കൂടെ ഒരു കോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പവർ സേവിംഗ് ആണ്. അപ്പോൾ പവർ കട്ട് ഇല്ലാത്ത ദിവസം വന്നാലും പവർ സേവ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. ബിക്കോസ് അവൈലബിൾ ആണ് എന്നത് കണ്ട് വേസ്റ്റ് ചെയ്യാം അത് നല്ല കാര്യമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. അത് പറഞ്ഞുകൊണ്ട് മെസ്സേജസിലേക്ക് പോവാണ്. അപ്പൊ മെസ്സേജ് അയക്കാനുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അടുത്ത മെസ്സേജ് മുഹമ്മദിക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ, അവിടെയാണ് സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കൊക്കെ ഒരു ഹാപ്പി ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണ അനില, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. തുറന്നു പറച്ചിലുകളാവാം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ തുറന്നു പറച്ചിലൊക്കെ നമുക്കെതിരായിട്ടുള്ള ആയുധങ്ങളായി മാറിയേക്കാം. സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് സുലൈ ചേട്ടൻ അയച്ചേക്കണേ. സുലൈ ചേട്ടനും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് അഹല്യ, സുഖം എന്ന് വിചാരിക്കുന്നു. ഇന്ന് പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ ഈ സോങ് ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിഷസ് ഫ്രം പ്രകാശ്. ഇതാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകാശിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഭിരാമി, ഗുരുവായൂരപ്പൻ ഫ്രം തിരുവില്ലാമല. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു കിട്ടില്ലൻ ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ്, നിശാന്ത് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം പനമ്പള്ളി നഗർ. ഗുഡ് മോർണിംഗ് അഹല്യ, അഭിമോൻ ആൻഡ് ടീം. നല്ല ദിവസത്തിന്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് നിഷാന്തിന്റെ മെസ്സേജ്. നിഷാന്തിനും ഒരു ഗുഡ് ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് രമ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, ഞാൻ RRR ഓക്കെ എന്നുള്ള വാക്കുകൾ ഇപ്പോൾ കുറച്ചായി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്കെ എന്ന് പറയുന്നതിന് പറയും ഓക്കെ, ഈ രണ്ടും കാര്യങ്ങളും ഉപയോഗിക്കാതെ കെ മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പിന്നെ എം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് കൂടുതലായി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറും ഓക്കെ ഒരിക്കലും ആർക്കും അയച്ചിട്ടില്ല. ഞാൻ അധികം അയക്കുന്നത് ഓക്കെയുടെ ഒപ്പം തംസപ്പ് ഉണ്ടാകും, ഓക്കെയുടെ കൂടെ ലവ് ഇമോജീസ് ഉണ്ടാകും. അങ്ങനെ എങ്ങനെയാണ് അയക്കാറുള്ളത്. എം എന്ന വാക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കിന്, അതെപ്പോഴും ഓർമ്മ വേണം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ക്യൂട്ട് സിമ്പിൾ മെസ്സേജ്. രമ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് അഭിരാമി ആൻഡ് ഓൾ FM സ്റ്റാഫ് ഫ്രം പ്രസാദ്, വീണ ആൻഡ് ജിഷ്ണു പ്രസാദ്. ഓക്കെ, അപ്പോൾ പ്രസാദ്, വീണ ആൻഡ് ജിഷ്ണു പ്രസാദ്, നിങ്ങൾക്ക് മൂന്നാൾക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് സുരേഷ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് നിലക്കുട്ടി. നല്ല കുഞ്ഞു മഞ്ഞുള്ള മടിയുള്ള ഒരു തണുത്ത സെപ്റ്റംബറിലെ അവസാന തിങ്കളാഴ്ച കൂടി മന്ദമായി മാറുകയാണ്. ഇന്നത്തെ ടോപ്പിക് ഓൾ കറക്റ്റാണ്. ഞാൻ സാധാരണ വോയിസ് ഇടാറാണ് പതിവ്, ആരോടും അങ്ങനെ ചാറ്റ് ചെയ്യാറില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചാറ്റ് ചെയ്യാറുള്ളൂ. ഈ ഓക്കെയും ഇമോജികളും ഒക്കെ എനിക്ക് ഓക്കെയാണ് നിലക്കുട്ടി. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. എന്തെങ്കിലും സീരിയസ് ആയ കാര്യം പറഞ്ഞിട്ട് എതിർവശത്തുള്ള ആളുടെ പ്രതികരണം ശരിയാണെന്ന അർത്ഥത്തിൽ വരുന്ന ഒരു ഡബിൾ എം എന്ന് പറയുന്നത്. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ എനിക്ക് ത് കാണുമ്പോ നിലക്കുട്ടി തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ സാധനം എനിക്ക് വരും. അത്രയുള്ളൂ, ഓക്കെ നിലക്കുട്ടി, എല്ലാം ഓക്കെ അല്ലേ, ഡബിൾ ട്രിബിൾ ഫോർബിൾ ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഏട്ടന്റെ മെസ്സേജ്. ശരിയാണ് അല്ലേ. ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ നമ്മള് ചില ആളുകൾ വളരെ തിരക്കുള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് ലെറ്റേഴ്സിൽ അങ്ങ് കാര്യം അവസാനിപ്പിക്കും. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു മാനസികാവസ്ഥ കൂടെ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആളുകളുടെ ശീലമായിരിക്കും ഓക്കെ ഇത് രണ്ടും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, എനിക്കിതേ അറിയുള്ളൂ, ഇതെന്റെ ടോണാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഓക്കെയുടെ ഒപ്പം ഇമോജിയൊക്കെ ഉപയോഗിക്കാം അല്ലെ, ഇമോജി ഉപയോഗിക്കാം. പിന്നെ OKAY ഉപയോഗിക്കാം, OKAYS ഉപയോഗിക്കാം, OKAII ഉപയോഗിക്കാം. ഇതൊക്കെ കുറച്ചുകൂടെ സ്വീറ്റാണ്, സോഫ്റ്റാണ് എന്നാണ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന കാര്യം. നമുക്ക് എന്തായാലും മെസ്സേജസ് വായിക്കണം, ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നേ പാട്ടിലേക്ക് പോവാണ്. വിജയ് യേശുദാസും സച്ചിൻ രാജന്റെയും ശബ്ദത്തിൽ ഒരു കിടിലൻ പാട്ട്.

രാവിലെ എണീറ്റ് ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കാലാവസ്ഥ എങ്ങനെയുണ്ട്, വെതർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും, ട്രാഫിക് എങ്ങനെയുണ്ടെന്ന് അറിയാം, അല്ലെ ഇന്ന് എന്താ സംഭവിച്ചത്, ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്. ചില ആളുകൾ ന്യൂസ് പേപ്പർ വായിക്കും ഈ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്, ചില ആളുകൾ ടിവിയിൽ ന്യൂസ് കാണും, ചില ആളുകൾ ഫോണിൽ ഹെഡ്ലൈൻസ് നോക്കും, പിന്നെ ചില ആളുകൾ നമ്മുടെ റേഡിയോയിലൂടെയും ന്യൂസ് അറിയുന്ന ആളുകളുണ്ട് അല്ലെ. കാരണം ന്യൂസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ വലിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മഴ പെയ്യോ, അല്ലെങ്കിൽ റോഡിൽ ട്രാഫിക് ഉണ്ടോ, ബാങ്കിൽ ഇന്ന് പണിയുണ്ടോ, പണിമുടക്കാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 28 അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ന്യൂസ് ഡേ ആണ്, ലോക വാർത്താ ദിനമാണ്. ലോകത്തിന്റെ ഏത് കോണിലൊരു കാര്യം നടന്നാലും അത് നമ്മുടെ അറിവിലേക്ക് എത്തിക്കുക എന്നത് ന്യൂസിന്റെ ഒരു വലിയ റോളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂസ് കേട്ടറിയാൻ മാത്രമല്ല അത് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ട ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്യുകയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ബിഫോർ ഷെയറിംഗ് നമ്മൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്യണം. ഒരു 2-സ്റ്റെപ്പ് ഓതന്റിഫിക്കേഷൻ അല്ല, ഒരു 3-4 പ്രാവശ്യമൊക്കെ ആ ന്യൂസ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് ആക്കാനായിട്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. എന്തായാലും ഇന്ന് വേൾഡ് ന്യൂസ് ഡേയിൽ എനിക്ക് ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഇനി നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. ഒരുപാട് മെസ്സേജ് വായിക്കാനുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പാട്ടുകൾ പൊളിയാണ്. ഞാൻ എപ്പോഴും ഓക്കെയുടെ ഒപ്പം തംസപ്പും കൂടെ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ. ചിരിക്കുന്നത് പോലെ ഭംഗിയുള്ള ഒരു കാര്യമാണ് മറ്റൊരാളുടെ ചിരിക്ക് കാരണമാവുന്നതും. കാരണം സ്നേഹം നിറഞ്ഞ മനസ്സിന് മാത്രമേ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വയം സന്തോഷം കണ്ടെത്താനാവൂ എന്നുകൂടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കവിത ചേച്ചി. അപ്പോൾ കവിത ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ, കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ഷീബ കുമരകം. എന്റെ മഷിത്തണ്ട് എന്ന ഗ്രൂപ്പിലെ ബിന്ദുജയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ബിന്ദുജയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ബിന്ദുജ ചേച്ചി. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, ഷൈഫുദ്ദീൻ, ബാലൻ, മാധവൻ, കൃഷ്ണൻ എന്നീ ചേട്ടന്മാർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഓക്കെ അഭിരാമി എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. അപ്പൊ ഓക്കെ ഷീബ ചേച്ചി, നല്ലൊരു ദിവസം ചേച്ചിക്കും വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഞാനും ഓക്കെ എന്ന അക്ഷരങ്ങൾ മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. ടോപ്പിക്ക് കൊണ്ടുവന്ന അഭിരാമിക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം ശുഭദിനമാവട്ടെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടന്റെ മെസ്സേജ്. അപ്പൊ ചന്ദ്രേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. എല്ലാവർക്കും സുപ്രഭാതം. പ്രതീക്ഷ നഷ്ടപ്പെടാത്ത സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സിന് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രമചേച്ചിയാണ്. രമ, രാധാകൃഷ്ണൻ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, എല്ലാവർക്കും ഗുഡ് ഡേ നേരുന്നു. ഓക്കെ എന്നുകൂടെ മെസ്സേജിലുണ്ട്. ഇന്ന് മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും മെസ്സേജിനൊപ്പം ഒരു ഓക്കെ കൂടെ ഞാൻ കാണുന്നുണ്ട്. അടുത്ത മെസ്സേജ് അജിത ചേച്ചിയുടെ മെസ്സേജാണ്. നമസ്കാരം അബിക്കുട്ടി, ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഡബിൾ ഓക്കെ, ഇത്തിരി കുഞ്ഞനെ ഒരു ദിവസം എത്ര തവണ പറയാറുണ്ടെന്ന് തന്നെ അറിയില്ല. കാഴ്ചയിൽ ഇവൻ കുഞ്ഞനാണെങ്കിലും വാക്കിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ മാറി ചില ആളുകൾ കെ മാത്രം കാച്ചാറുണ്ട്. അത്രയും ചെറുതാകാൻ എന്തായാലും എനിക്ക് പറ്റൂല. ഇത്രയും സൗകര്യമുള്ള രണ്ടക്ഷരത്തിന്റെ പിന്നാമ്പുറ ചരിത്രം അറിയിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചേക്കണത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അജിത ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്തി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഓക്കെ അല്ലേ, അഭിരാമി പറഞ്ഞ ഓക്കെ അല്ല ഞാൻ അയക്കുന്നത്. ഓക്കെ ടൈപ്പ് ചെയ്ത ശേഷം കേകളുടെ എണ്ണം കൂട്ടും, കൂട്ടുന്ന കേയുടെ അത്രയും ശരിയെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ചിലപ്പോൾ കെ മാത്രം അയക്കും, അപ്പോൾ ഓക്കെ അബി. അബിക്കും എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഓക്കെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. അതുണ്ട് കേട്ടോ, ഇപ്പോൾ കെയുടെ എണ്ണം കൂട്ടിയിട്ട് എ വൈ അവസാനം അയക്കുന്ന, അങ്ങനെ അയക്കുന്ന ആൾക്കാരുണ്ട്. ഓ കെ എന്ന് പറഞ്ഞാലും കെ അങ്ങനെ കിടക്കുക, കുറേയധികം കെ. അപ്പോൾ ശാന്തി ചേച്ചി പറയുന്ന അത്രയും ശരിയാണെന്നാണ്, ഈ കെയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞാൻ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഓക്കെകൾ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഓക്കെ അഭിരാമി, എല്ലാം ഓക്കെ, നല്ല വിഷയം ഓക്കെ, നല്ല അഭിപ്രായത്തോട് ഞാൻ എപ്പോഴും ഓക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. ഈ ഓക്കെയുടെ ഒപ്പം ഇമോജീസ് ഉണ്ടാവും, ലവ് ഇമോജീസ് ചേർത്തും അതുപോലെ തംസപ്പിന്റെ ഇമോജീസ് ഒക്കെ ചേർത്തിട്ടാണ് ശാന്തി കൃഷ്ണ ഓക്കെ പറയാറുള്ളതെന്നാണ് ശാന്തി ചേച്ചി പറയണേ. എന്തായാലും ഓക്കെ, നല്ലൊരു മെസ്സേജ്, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹേഷ് ഏട്ടനാണ്, റിയാദിൽ നിന്ന്. ഹായ് അഭിരാമി, നമസ്കാരം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് ഏട്ടൻ മെസ്സേജ് അയച്ചേക്കുന്നത്.
പറയുന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയ വാക്കാണെന്ന് നമ്മൾ വിചാരിക്കും, രണ്ട് ലെറ്റേഴ്സ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ മെസ്സേജസ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട്, പറയാനായിട്ട്, ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിലേക്ക് എത്തുന്ന ഓരോ ന്യൂസും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ടും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: ആനന്ദ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Celluloid.
4: അതെ, നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കണം കേട്ടോ. അതായത് വെറും ഒരു വീക്കെൻഡ്, ആ ഒരു വീക്കെൻഡിന്റെ എൻഡില് ആരോടും ഒരു വാക്ക് പോലും നിങ്ങൾ പറയാതെ സ്വന്തം ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സോളോ ട്രിപ്പ് പോവാൻ പോവാണ്. അതും എവിടേക്കാണെന്നറിയോ? അമേരിക്കയിലെ യൂട്ടാ മരുഭൂമിയിലുള്ള കാറ്റും വെളിച്ചവും ഒന്നും തന്നെ കടന്നു ചെല്ലാത്ത, ആളനക്കമില്ലാത്ത കോറ്റൻ കാലിഫോർണിയൻ മലയിടുക്കുകളുള്ള ഒരു സ്ഥലത്തേക്ക്. വളരെ വലിപ്പമേറിയ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു ഇടുങ്ങിയ വിടവിലൂടെ നിങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നിങ്ങൾ ചവിട്ടി നിന്ന ഒരു കൂറ്റൻ പാറക്കല്ലിൽ ഇളകിയിട്ട് താഴേക്ക് അങ്ങ് പതിക്കുകയാണ്. അതിനൊപ്പം നിങ്ങളും താഴേക്ക് വീഴുന്നു. നിമിഷ നേരം കൊണ്ട് ആ ഭാരമേറിയ പാറയുണ്ടല്ലോ, ആ ഭാരമേറിയ പാറ വന്ന് നിങ്ങളുടെ വലതു കൈയിലേക്ക് അമർന്നങ്ങ് വീഴാണ്. ആ മലയിടുക്കിന്റെ ഭിത്തിക്കും പാറയ്ക്കും ഇടയിൽ നിങ്ങളുടെ കൈ പൂർണ്ണമായിട്ടും കുടുങ്ങിപ്പോകുന്നു. ഒരു ഒരല്പം പോലും നിങ്ങൾക്ക് ആ കൈ അനക്കാനായിട്ട് കഴിയുന്നില്ല, കൈ പുറത്തെടുക്കാനായിട്ട് സാധിക്കില്ല. ചുറ്റാണെങ്കിൽ ഒരാള് പോലും ഇല്ല. ഉറക്കെ നിലവിളിച്ചാൽ പോലും ആ ഒരു ശബ്ദം ആ മലയിടുക്കിലെ ശൂന്യതയിൽ ഇങ്ങനെ തട്ടി തട്ടി തട്ടി ഒരു എക്കോ പോലെ മാത്രം ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിൽ ഫോണിന് റേഞ്ച് ഇല്ല, കുടിക്കാൻ കുപ്പിയിൽ പകുതി മാത്രം വെള്ളമുണ്ട്, തിന്നാൻ ചെറിയൊരു ചോക്ലേറ്റ് ബാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഭീകരമായ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒരാൾക്ക് പോലും അറിയില്ല. ഒന്നല്ല, രണ്ടല്ല, നീണ്ട 127 മണിക്കൂറുകൾ, അതായത് 5 ദിവസവും 7 മണിക്കൂറും ശരീരത്തിലെ വെള്ളം വറ്റി സ്വന്തം ഒരു എന്താ പറയുക, നമ്മുടെ യൂറിൻ കുടിക്കേണ്ടി വരുന്ന, സ്വന്തം മൂത്രം കുടിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതിക്രൂരമായ തണുപ്പ്, ആ തണുത്തുറഞ്ഞ രാത്രികളിൽ മരവിച്ചു പോകുന്ന ശരീരം, മരണത്തിന്റെ മാലാകം മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയം, അങ്ങനെ ഒടുവിൽ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി തന്റെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത ഒരു ചെറിയ ചൈനീസ് മടക്ക് കത്തി ഉപയോഗിച്ച് സ്വന്തം കയ്യിലെ തോലും ഞരമ്പുകളും സ്വയം മുറിച്ച് അസ്ഥികളൊടിച്ച് ആ കൈ അറുത്തു മാറ്റേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ. എന്താണല്ലേ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ? ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അഹല്യ എഫ്എമ്മിൽ ഇത് നിങ്ങളുടെ കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർജെ അഹല്യ. അങ്ങനെ ഇന്നത്തെ സെല്ലലാവഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച ഒരു സർവൈവൽ റിയൽ ലൈഫ് മാസ്റ്റർ പീസിനെ കുറിച്ചാണ്. യെസ്, ഡാനി ബോയൽ സംവിധാനം ചെയ്ത് ജെയിംസ് ഫ്രാങ്കോ അവിശ്വസനീയമാം വിധം അഭിനയിച്ച് തകർത്ത 127 hours. ആറോൺ റാൾസ്റ്റൺ എന്ന സാഹസികനായ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടന്ന ഈ യഥാർത്ഥ സംഭവം സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ ശ്വാസം പോലും ഒന്ന് നിലച്ചു പോകും, അത്രയും ഭീകരമാണ്. ആ കഥ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു വിറയൽ വരും എന്നാണ് പറയാറ്. കാരണം അത് അത്ര ഭയാനകമായ ഒരു കാര്യമാണ്. സ്വന്തം കൈ സ്വയം അറുത്തു മാറ്റേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ, 5 ദിവസം 7 മണിക്കൂർ നീണ്ടുനിന്ന ആ ഒരു ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം, അത് കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ അസഹനീയമായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെല്ലലോഡിൽ നമ്മൾ പറയാൻ പോകുന്ന സിനിമ, പരിചയപ്പെടാൻ പോകുന്ന സിനിമ 127 hours.

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ സെല്ലലോഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം 127 hours കുറിച്ചാണ്. കഥയുടെ ആ ഒരു ഭീകരത നമ്മൾ കേട്ട് കഴിഞ്ഞോളേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ നടന്ന അല്ലെങ്കിൽ കേട്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ചില റിയൽ ഫാക്റ്റുകളെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് പിന്നിലെ രസകരമായ ആ ഒരു വസ്തുതകളിലേക്ക് നമുക്ക് പോയാലോ? യെസ്. അതിൽ ഒന്നാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? യഥാർത്ഥമായ വീഡിയോ ടേപ്പുകൾ. അതെ, അതായത് മലയിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആ 5 days ആരൺ റാൾസ്റ്റൺ തന്റെ കയ്യിലുള്ള വീഡിയോ ക്യാമറയിൽ സ്വന്തം സങ്കടങ്ങളും സന്ദേശങ്ങളും റെക്കോർഡ് ചെയ്തിരുന്നു എന്നതാണ്. താൻ മരിച്ചുപോയാൽ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ അത്തരത്തിൽ ഒരു കാര്യം ആ ഒരു വ്യക്തി ചെയ്തത്. അതുപോലെ തന്നെ സിനിമയിൽ ജെയിംസ് ഫ്രാങ്കോ ഉപയോഗിച്ച ഡയലോഗുകൾ പലതും ആ യഥാർത്ഥ വീഡിയോ ടേപ്പുകളിൽ നിന്ന് അതേപടി പകർത്തിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു രസകരമായ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ആൾക്കാരെല്ലാം ഈ ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ തലകറങ്ങി വീണിരുന്നു എന്നൊരു ഇൻസിഡന്റും ഇതിനു പിന്നിലുണ്ട്. അതായത് ഈ സിനിമയിലെ ഏറ്റവും ക്ലൈമാക്സ് രംഗമായിട്ടുള്ള നായകൻ സ്വന്തം കൈ മുറിച്ച് മാറ്റുന്ന ആ 3 minutes വിഷ്വൽ ഉണ്ട്. ആ 3 minutes വിഷ്വൽ കാണുന്ന സമയത്ത് തിയേറ്ററുകളിൽ ആളുകൾ എന്താ പേടിച്ച് നിലവിളിക്കുകയും ചിലർ തലകറങ്ങി വീഴുകയും വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഡയറക്ടർ ഡാനി ബേസൽ അത് ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു മറ്റൊരു സവിശേഷതയാണ് അല്ലെങ്കിൽ രസകരമായ മറ്റൊരു വസ്തുത നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ലൊക്കേഷൻ. യെസ്, ഒരൊറ്റ ലൊക്കേഷൻ മാജിക് ആണ് ഈ ഒരു സിനിമ. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, സിനിമയുടെ 80% ഒരൊറ്റ മലയിടുക്കിന്റെ വിടവിനുള്ളിലാണ് നടക്കുന്നത്. ഒരൊറ്റ നടൻ, ഒരൊറ്റ ലൊക്കേഷൻ, എന്നിട്ടും 2 hours നമ്മളെ തിയേറ്റർ സീറ്റിന്റെ അറ്റത്ത് ഇരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആ ഡയറക്ടർ ക്രാഫ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകതയാണ് ഷൂട്ടിങ്ങിനായിട്ട് ഉണ്ടാക്കിയ വ്യാജ കൈയെ. ആ കൈ മുറിക്കുന്ന സീൻ പെർഫെക്റ്റ് ആക്കാൻ മെഡിക്കൽ ടീമിന്റെ സഹായത്തോടെ യഥാർത്ഥ മനുഷ്യന്റെ കൈയിലെ അസ്ഥികളും ഞരമ്പുകളും തോലും ഉള്ളതുപോലെ തന്നെയാണ് ആ ഒരു വ്യാജ കൈയും നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് 127 hours. അപ്പൊ എന്നാലും ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാലേ. ആ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളിലേക്ക് വീണ്ടും പോവാം. തുടർന്ന് കേൾക്കാം സെല്ലലോയിഡ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ സമയൽ സെല്ലുലോയിഡ് ആണ് കൂടെ. മിറ്റ്സ് മീ ആർ ഷീ അഹല്യ. അങ്ങനെ നമ്മൾ 127 അവേഴ്സ് സിനിമയിൽ സർപ്രൈസ് ഫാക്ടുകളെ കുറിച്ചാണ് പറഞ്ഞതല്ലേ. ഇനി പറയുന്ന കാര്യം ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് വൺ പ്രൗഡ് നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോ നമ്മുടെ സ്വന്തം എ ആർ റഹ്മാൻ, അതെ, ഈ ഹോളിവുഡ് പടത്തിന് മ്യൂസിക് ചെയ്തത് നമ്മുടെ എ ആർ റഹ്മാനാണ് ഗൈസ്. അതായത് സിനിമയിലെ ഇഫ് ഐ റൈസ് എന്ന പാട്ടിന് റഹ്മാൻ രണ്ടാമതും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരൊറ്റ മുറിക്കുള്ളിലിരിക്കുന്ന നായകന്റെ മാനസികാവസ്ഥ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റഹ്മാന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം പറയട്ടെ, ആറോൺ റാൾസ്റ്റന്റെ യഥാർത്ഥ മനോധൈര്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോ തന്റെ കയ്യിലുള്ള കത്തിക്ക് അധികം മൂർച്ചയൊന്നുമില്ല, അത്രയും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലായിട്ടും സ്വന്തം കയ്യിൽ അസ്ഥി സ്വയം മുടിച്ച് ഞരമ്പുകൾ മുറിച്ച് രക്ഷപ്പെടാനായിട്ട് ആ മനുഷ്യൻ കാണിച്ച ഒരു വിൽ പവർ ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു കാര്യം മാത്രമാണ് ശരിക്കും അത് പഠിപ്പിക്കുന്നത്, അതായത് മനുഷ്യന്റെ അതിജീവന ശേഷിയേക്കാൾ വലിയൊരു ശക്തിയും ഈ ഒരു ലോകത്തില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുട്ടു സൂചി കൊണ്ടാ വേദനിക്കുന്ന മനുഷ്യനാണ് നമ്മൾ. ആ നമ്മളാണ് അതിജീവനത്തിന് വേണ്ടി സ്വന്തം കൈ അറുത്ത് മാറ്റുന്നത് അല്ലെ. എത്ര ഭയാനകമാണ്, അല്ലെങ്കിൽ അതൊരു ഒരു വിൽപ്പവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നതിന്റെ വാല്യൂ. സിനിമയിൽ ആരോൺ പറയുന്ന ഒരു വരിയുണ്ട്, ഈ പാറക്കല്ല് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെയും കാത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് കുടുംബത്തിന്റെയും സൗഹൃദങ്ങളുടെയും വില മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സിനിമ ശരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നമുക്ക് സിനിമയിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ രോമാഞ്ചം കൊള്ളിച്ച ആ ഒരു ഐക്കോണിക് പാട്ട് തന്നെ കേൾക്കാലേ. നല്ലൊരു സോങ് വരുന്നുണ്ട് സെല്ലുലോയിഡിൽ, ആ പാട്ടിന് ശേഷം തിരികെ എത്താം. കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അങ്ങനെ ദേ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ എപ്പിസോഡ് ഇങ്ങനെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അങ്ങനെ 127 മണിക്കൂറുകൾ, യെസ് 127 അവേഴ്സ് എന്ന ആവേശകരമായ സിനിമയുടെ കഥയും അതിന് പിന്നിൽ ഞെട്ടിക്കുന്ന സത്യാവസ്ഥകളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കട്ടെ. അതായത്, ഇതുപോലെ ഒറ്റയ്ക്ക് ട്രിപ്പുകൾ പോകാൻ ഇഷ്ടമുള്ളവരാണ് ശരിക്കും നിങ്ങൾ? സോളോ ട്രിപ്സ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രിപ്പിനിടയിൽ വഴിതിറ്റു പോവുകയോ വലിയൊരു അപകടത്തിൽ പെടുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഹല്യ എഫ്എമ്മിന്റെ വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ അഹല്യ എഫ്എമ്മിന്റെ ഇൻസ്റ്റ ഐഡിയിലും ഒക്കെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഇന്ന് പറഞ്ഞ ആ സിനിമ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. സോ വീണ്ടും ഞാൻ വരും മറ്റൊരു സിനിമയായിട്ട്, മറ്റൊരു സിനിമ വിശേഷങ്ങളുമായിട്ട്. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് ടു അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫൺ വിതൗട്ട് ബ്രേക്ക് വെറ് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. കൈക്കൂലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? കൈക്കൂലി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നൊരു ഇമേജ്, കയ്യിൽ കുറച്ച് കാശ്, ഒരു കവറിൽ പണം, ഇതൊക്കെ ആയിട്ടിങ്ങനെ, അല്ലെങ്കിൽ കൈക്കൂലി ഉദ്യോഗസ്ഥനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് നിൽക്കുന്ന ഫോട്ടോഗ്രാഫി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലിയായി ചോദിച്ചത് എന്താണെന്ന് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഞാനൊരു വട്ടം ഞെട്ടി. മീൻകറിയും മീൻ വറുത്തതും പിന്നെ നല്ലൊരു ഉണും. പാവല്ലേ. സംഭവം തമിഴ്നാട്ടിലെ കരൂരിലാണ്. എന്തായാലും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത്. അല്പം കൈക്കൂലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഫുൾ ഓൺ ഫുൾ പവർ ആക്കാൻ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാർഷിക വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് പട്ടയം ലഭിക്കാൻ അപേക്ഷ നൽകിയ ഒരു കർഷകൻ, ആ കർഷകനോടാണ് അവിടുത്തെ വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞത് കൈക്കൂലിയായിട്ട് വീട്ടിൽ പാചകം ചെയ്ത മീൻ വിഭവങ്ങൾ എനിക്ക് വേണമെന്ന്. മീൻകറിയും ഊണും പാഴ്സലായി തന്നാൽ പട്ടയത്തിന്റെ കാര്യം വേഗം ശരിയാക്കാം എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ ആവശ്യം. പണം കൊടുത്താൽ ഫയൽ നീങ്ങും എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫയൽ നീങ്ങാൻ വേണ്ടത് മീൻകറിയാണെന്നാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. എന്നാൽ കർഷകൻ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുത്തില്ല. ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഈ ഫോൺ സംഭാഷണം ഈ കർഷകൻ റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. അദ്ദേഹം തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കൈക്കൂലി എന്ന് പറയുന്ന കാര്യം പണമായാലും ഭക്ഷണമായാലും അത് കൈക്കൂലി തന്നെയാണ് അല്ലെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ സംഭവത്തിൽ ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, മീൻ വറുത്ത് കൊടുത്തിട്ട് കാര്യം തീർക്കാം എന്ന് കരുതാതെ ആ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പരാതി നൽകിയ കർഷകന്റെ നിലപാടിനാണ് കൈയടി. അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ വലിയ പ്രസംഗമൊന്നും വേണ്ട, തെളിവോടെ പരാതി നൽകാനുള്ള ധൈര്യം മാത്രം മതി. മീൻകറിയുടെ പേരിൽ തുടങ്ങിയ ഈ കഥ അവസാനം ഉദ്യോഗസ്ഥന് കിട്ടിയത് സസ്പെൻഷനാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ഒരു സർക്കാർ സേവനം ലഭിക്കാൻ അർഹതയുള്ള ഒരാളോട് ആ സേവനം ചെയ്യുന്നതിന് പകരമായി എനിക്ക് പണം വേണം, സാധനം വേണം, ഭക്ഷണം വേണം, സമ്മാനം വേണം, മീൻകറി വേണം എന്നൊക്കെ മറ്റേതെങ്കിലും അനധികൃത ആനുകൂല്യം ആവശ്യപ്പെടുന്നത് കൈക്കൂലിയായിട്ട് വരാം. അതുകൊണ്ട് അയ്യോ കുറച്ച് പണം കൊടുത്താൽ കാര്യം പെട്ടെന്ന് തീരുമല്ലോ എന്ന് കരുതി കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. സാധാരണ വൽക്കരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് കൈക്കൂലി ചോദിച്ചാൽ എന്താണ് ചെയ്യണം? ഒന്ന്, സാധ്യമെങ്കിൽ തെളിവ് സൂക്ഷിക്കുക. മെസ്സേജ്, രേഖകൾ, ആവശ്യപ്പെട്ട തുക അല്ലെങ്കിൽ ആനുകൂല്യത്തിന്റെ വിശദാംശങ്ങൾ, നിയമപരമായി സുരക്ഷിതമായ രീതിയിൽ ലഭിക്കുന്ന തെളിവുകൾ സൂക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്വയം നേരിട്ട് ഏറ്റുമുട്ടുകയോ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്യരുത്. മൂന്ന്, ബന്ധപ്പെട്ട വിജിലൻസ് അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ അധികാരികൾക്ക് പരാതി നൽകുക. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ പല സംസ്ഥാനത്തിനനുസരിച്ച് പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൈക്കൂലി ചോദിച്ചാൽ കൊടുക്കാതെ എന്റെ കാര്യം നടക്കില്ല എന്ന് കരുതി മിണ്ടാതിരിക്കേണ്ടതില്ല, കൊടുക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് അർഹമായ ഒരു സർക്കാർ സേവനം ലഭിക്കുന്നതിന് നിയമവിരുദ്ധമായി എന്തെങ്കിലും നൽകേണ്ട ബാധ്യത നിങ്ങൾക്കില്ല എന്നൊരു മനസ്സിലാക്കൽ വേണം എന്നൊരു നിലപാട് നമുക്കുണ്ടാവണം. അപ്പൊ ആ നിലപാടെടുത്ത കർഷകന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ ഒരു സിഗരറ്റ് പോലും ജീവിതത്തിൽ വലിച്ചിട്ടില്ല, എന്നിട്ടും സിഗരറ്റിന്റെ പുക നിങ്ങളുടെ ശ്വാസകോശത്തിൽ എത്തുന്നുണ്ടെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പുക വലിക്കുന്നത് വേറൊരാൾ, മറ്റൊരാൾ, പറഞ്ഞാൽ കേൾക്കാത്തൊരാൾ, പക്ഷേ പുക ശ്വസിക്കുന്നത് നിങ്ങളും, അയാളുടെ സിഗരറ്റ് നിങ്ങളുടെ ലങ്സ്. ഇതിനെ പറയുന്ന പേര് പാസീവ് സ്മോക്കിംഗ് എന്നാണ്, സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നും പറയും. അതായത് മറ്റൊരാളെടുത്ത പഫ് നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുകയാണ്. ഇപ്പൊ പുറത്തു വരുന്ന ഒരു പഠനം പറയുന്ന കാര്യം ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളം സീരിയസ് ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു പഠനമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഈ പാസീവ് സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഏകദേശം 60% വർദ്ധിച്ചു എന്നാണ്. ഇപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സിഗരറ്റ് വലിച്ചിരിക്കുന്നുണ്ടാവും, പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഈ പുകയുടെ മണം നമ്മള് അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും. അങ്ങനെ പാസീവ് സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട മരണങ്ങൾ 60% വർദ്ധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എത്രത്തോളം സീരിയസ് ആണ് ഇഷ്യൂ എന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം കാലിഡോസ്കോപ്പിൽ. അതിനു മുന്നേ പാട്ട് കേൾക്കാം നമുക്ക്, പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു സിഗരറ്റ് നിങ്ങൾ വലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അതിന്റെ പുകയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് പറയാൻ കഴിയില്ല. എല്ലാ മനുഷ്യരും പുകവലി ഉപേക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ദീർഘകാലം പാസീവ് സ്മോക്കിങ്ങിന് വിധേയരാകുന്നത് ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, പക്ഷാഘാതം, ശ്വാസകോശ അർബുദം, COPD തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആസ്മ, ശ്വാസകോശ അണുബാധ, Type 2 ഡയബറ്റീസ് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. അപ്പോ ഒരു സിഗരറ്റ് നിങ്ങൾ വലിച്ചില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആരും കംപ്ലീറ്റ്ലി സേഫ് അല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ്. കാരണം അവരുടെ ശ്വാസകോശവും പ്രതിരോധ സംവിധാനവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. അതുകൊണ്ട് പാസീവ് സ്മോക്കിങ്ങിന്റെ ആഘാതം കുട്ടികളിൽ കൂടുതൽ ഗുരുതരാകാം എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണം ശ്രദ്ധിക്കും, വെള്ളം ശ്രദ്ധിക്കും, പുറത്തു പോകുമ്പോൾ സുരക്ഷ ശ്രദ്ധിക്കും. പക്ഷേ വീട്ടിനുള്ളിൽ തന്നെ നിങ്ങളൊരു പുകവലിക്കാരനാണെങ്കിൽ, ഒരു പുകമേഘം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പുകവലിക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എന്റെ ആരോഗ്യം എന്റെ ചോയ്സ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ വലിക്കുന്ന ഓരോ സിഗരറ്റിന്റെയും പുക നിങ്ങളുടെ മാത്രം ശ്വാസകോശത്തിലേക്ക് പോകുന്നില്ല, അത് നിങ്ങളുടെ കുഞ്ഞിന്റെ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും ശ്വാസത്തിലേക്കും പോവാം. ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ജീവിതത്തിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അടുത്ത സിഗരറ്റ് കത്തിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക, ഈ സിഗരറ്റ് എനിക്ക് മാത്രമാണോ അതോ കൂടെയുള്ളവർക്ക് കൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഞാൻ തള്ളിവിടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ചിന്തിക്കുന്ന സമയത്ത് ഉത്തരമല്ല എന്നാണെങ്കിൽ അത് അണയ്ക്കാനുള്ള സമയമായിരിക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ട്, എന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ രാജ്യത്തിലെ ഒരു നഗരം, ആ നഗരം ഏതാണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യ്. ഈ നഗരത്തിന് കാലാവസ്ഥ ആഘാതങ്ങളെ നേരിടാൻ ഏറ്റവും കുറച്ച് റിസിലിയന്റ് ആയിട്ടുള്ള ലോകത്തിലെ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. നഗരം ഏതാണെന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഒരുപാട് നഗരങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് നഗരങ്ങൾ പെട്ടിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ആ പട്ടികയിൽ ഒന്നാമത്തെ ഉള്ളത്. ആഗോള കാലാവസ്ഥ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ആൽഫ ജിയോ എന്ന് പറയുന്ന ആ ഒരു ഏജൻസി പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് ഈ ഒരു കണ്ടെത്തലുള്ളത്. ലോകത്തിലെ 72 നഗരങ്ങളെ ക്ലൈമറ്റ് റിസ്കിനും അവയെ നേരിടാനുള്ള ശേഷിയും അടിസ്ഥാനമാക്കി വിലയിരുത്തിയപ്പോൾ അഹമ്മദാബാദും പാകിസ്ഥാനിലെ ഹൈദരാബാദ് എന്ന സ്ഥലവും ഏറ്റവും ഉയർന്ന റിസിലിയൻസ് അഡ്ജസ്റ്റഡ് റിസ്ക് സ്കോർ പങ്കിട്ടു എന്നാണ് പറയുന്നത്. അതായത് അഹമ്മദാബാദിൽ മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞാൽ, കാര്യം ഒരു കാലാവസ്ഥ പ്രശ്നം മാത്രമല്ല, ഒരു നഗരത്തിന് ചൂട്, വെള്ളപ്പൊക്കം, വരൾച്ച ഇങ്ങനെയുള്ള ആഘാതങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെ താങ്ങി നിൽക്കാൻ എത്രത്തോളം സംവിധാനങ്ങൾ റെഡിയാണ് എന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ചത്. അപ്പൊ ഈ പട്ടികയിൽ അഹമ്മദാബാദിന് പിന്നാലെ കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളൊക്കെ ഉണ്ട്. അഹമ്മദാബാദിന്റെ മാത്രം കഥയില്ല, നമ്മുടെ നഗരങ്ങൾ വളരുന്നുണ്ട്, കെട്ടിടങ്ങൾ വളരുന്നുണ്ട്, റോഡുകൾ വളരുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം കാലാവസ്ഥയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ, പ്രത്യാഘാതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ശക്തി ഈ നഗരങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ആ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നഗരങ്ങളൊക്കെ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ളത്. ഒരു കനത്ത മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്നത്, വെയിൽ കൂടുന്ന സമയത്ത് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നത്, വെള്ളത്തിന്റെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ ഇതിനകം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഈ റിപ്പോർട്ട് കേട്ട് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ചിന്തിക്കണം, നമ്മുടെ നഗരം വളരുന്നത് എത്ര വേഗത്തിലാണോ അതേ വേഗത്തിൽ കാലാവസ്ഥയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വളരുന്നുണ്ടോ? കാരണം നാളെ കാലാവസ്ഥ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എത്ര വലിയ നഗരമാണ് നിങ്ങൾ പണിതത് എന്നല്ല, എന്നെ നേരിടാൻ, എന്റെ ഒരു പ്രതികൂല സാഹചര്യം നേരിടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ, എത്രത്തോളം തയ്യാറാണ് എന്നായിരിക്കും. എന്തായാലും കാലാവസ്ഥ ആഘാതം ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്ന ലോകത്തിലെ 20 നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ 4 നഗരങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് അഹമ്മദാബാദ്. ബാക്കി ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ കലഡോസ്കോപ്പിൽ പാട്ടുകൾക്കുള്ള സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലാവസ്ഥാഘാതം ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്ന ലോകത്തിലെ 20 നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 4 നഗരങ്ങളുണ്ട്. ഒന്ന് അഹമ്മദാബാദാണ്. മറ്റ് നഗരങ്ങൾ എന്ന് പറയുമ്പോൾ കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, ഇവിടെയൊക്കെ പ്രശ്നം വേറെ വേറെയാണ്. പക്ഷേ കോമൺ വില്ലൻ ഒന്ന് തന്നെയാണ്, കാലാവസ്ഥ ചേഞ്ചും ക്ലൈമറ്റ് ചേഞ്ചും. അതിനെ നേരിടാനുള്ള നഗരങ്ങളുടെ ഒരു പ്ലാനിങ്. ഒന്നാം സ്ഥാനത്ത് അഹമ്മദാബാദ് ഉണ്ട്. അതിതീവ്രമായിട്ടുള്ള ഹീറ്റ് വേവും സഹിക്കാനാവാത്ത ചൂടാണ് ആ നഗരത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നഗരം തന്നെ ഒരു ചൂടിന്റെ വലിയ അവനായി മാറിക്കഴിഞ്ഞാൽ അതാണ് അർബൻ ഹീറ്റിന്റെ പ്രശ്നം. മരങ്ങളും പച്ചപ്പും അവിടെ കുറവാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാർ റോഡുകളും കൂടി പകൽ ഈ കെട്ടിടങ്ങളും റോഡുകളും ചൂട് ആകിരണം ചെയ്യും. രാത്രിയിൽ ആ ചൂട് പുറത്തു വിടും. അതുകൊണ്ടാണ് നഗരങ്ങളിൽ ചൂടെന്ന് പറയുന്നത് വെതർ റിപ്പോർട്ടിലെ ടെമ്പറേച്ചറായി മാത്രം നമുക്ക് കാണാൻ കഴിയാത്തത്. വല്ലാത്ത ചൂടാണെന്നാണ് പറയുന്നത്. ആറാം സ്ഥാനത്താണ് കൊൽക്കത്ത. കൊൽക്കത്തയിൽ ഈ കടൽ നിരപ്പ് ഉയരുന്നതും ഫ്ലാഷ് ഫ്ലഡ്സ് പിന്നെ ചുഴലിക്കാറ്റുകളുടെ ഭീഷണിയാണ്. കൊൽക്കത്ത എന്ന നഗരത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് വെള്ളം വരാതിരിക്കൽ മാത്രമല്ല, വെള്ളം വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നവർക്കറിയില്ല. അതാണ്. പിന്നെ 12-ാം സ്ഥാനത്ത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ IT ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന നഗരമാണ് ബാംഗ്ലൂർ. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് പാരഡോക്സ് ഒന്ന് കേൾക്കണം. വേനലിൽ കുടിവെള്ളത്തിനായിട്ട് കാത്തിരിക്കണം, മഴ വന്നാൽ ആ നഗരം വെള്ളത്തിനടിയിലാകും. ഒരു വശത്ത് വാട്ടർ ഷോർട്ടേജും മറുവശത്ത് അർബൻ ഫ്ലഡിംഗ് ആണ്. ഇത് കാലാവസ്ഥയുടെ മാത്രം പ്രശ്നമാണോ അതോ സിറ്റി പ്ലാനിങ് ഈ നഗരാസൂത്രണത്തിന്റെ കൂടെ പ്രശ്നമാണോ എന്നൊക്കെ പതുക്കെ ആലോചിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 15-ാം സ്ഥാനത്താണ് ചെന്നൈ. ചെന്നൈയെ കുറിച്ച് പറയുമ്പോൾ ചെന്നൈയും ഇതുപോലെ തന്നെയാണ്. വെള്ളമില്ലായ്മയും വെള്ളപ്പൊക്കമാണ് ചെന്നൈയുടെ പ്രശ്നം. അതിനൊപ്പം കടൽ നിരപ്പ് ഉയരുന്നതിന്റെ ഒരു ഭീഷണിയും ഒക്കെയുണ്ട്. ഇനി ഇതെല്ലാം കേട്ടിട്ട് ഒരു കാര്യം മനസ്സിലാകും, കാലാവസ്ഥ മാറ്റം മാത്രം പ്രശ്നമല്ല, നമ്മൾ ഒരു ഒരു നഗരങ്ങളെ ഇങ്ങനെ പണിയുന്നു എന്നതും പ്രശ്നമാണ്. പച്ചപ്പ് കുറയുന്നു, കോൺക്രീറ്റ് കൂടുന്നു, സ്വാഭാവികമായി വെള്ളം ഇറങ്ങിപ്പോകേണ്ട സ്ഥലങ്ങൾ ഇടങ്ങൾ കുറയുന്നു. പിന്നെ ശക്തമായിട്ടുള്ള മഴ വന്നാൽ ഇത്രയും വെള്ളം എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. ഇന്ത്യയുടെ നഗരങ്ങളില് ഒരുപാട് പിന്നെ ക്ലൈമറ്റ് ചേഞ്ചും നഗരത്തിലെയും ഗ്രാമത്തിലെയും ചൂടിന്റെ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ലോകബാങ്ക് റിപ്പോർട്ടുകളും ഒക്കെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പട്ടികയിൽ ഈ 4 നഗരങ്ങളുടെ പേരുകൾ മാത്രം ഓർത്ത് വെക്കേണ്ടതില്ല. നമ്മള് നമ്മുടെ സ്വന്തം നഗരത്തെ ഒന്ന് നോക്ക്. മഴ പെയ്താൽ വെള്ളം പോകാനുള്ള വഴിയുണ്ടോ? വെയില് കൂടിയാൽ തണലുണ്ടോ? വെള്ളം സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടോ? പച്ചപ്പ് നിലനിർത്താനുള്ള ഇടമുണ്ടോ? കാരണം കാലാവസ്ഥാ മാറ്റത്തെ തടയാൻ കഴിയാത്ത നിമിഷങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന്റെ ആഘാതം കുറയ്ക്കാൻ ഒരു നഗരം എങ്ങനെ തയ്യാറാകണം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. നമ്മുടെ നഗരം നാളെ ജീവിക്കാൻ പറ്റുന്നതായി തുടരുന്നതാണ് യഥാർത്ഥത്തിൽ ചലഞ്ച്. അങ്ങനെയുള്ളതാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്കിവിടെ നിന്ന് പോവാനുള്ള സമയമായി എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പതുക്കെ പോവാണ്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈം ആയിരുന്നു. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: and without break with Ahalya FM 90.4 kete kete kootu kooda
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ് BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാപ്പാറ പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വാവു, വെറും 399! ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂം സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂം സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷി ചെയ്യാനായിട്ട് എനിക്ക് വലിയ പറമ്പോ സ്ഥലമൊന്നും ഇല്ലപ്പാ എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടുന്നവരുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോ സ്വന്തം അടുക്കളയിലെ ഒരു ചെറിയ മേശപ്പുറത്തോ ജനൽപ്പടിയിലോ വരെ വൻതോതിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് ലോകമെമ്പാടും തരംഗമായി മാറിയിട്ടുള്ള മൈക്രോ ഗ്രീൻസ് അഥവാ കുഞ്ഞു പച്ചക്കറികളുടെ കൃഷി. എന്താണ് മൈക്രോ ഗ്രീൻസ്? ഇത് ആർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും? എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുൻ. എന്താണ് മൈക്രോ ഗ്രീൻസ്? പറഞ്ഞുതരാം. മുളപ്പിച്ച ധാന്യങ്ങൾക്കും സാധാരണ വളർന്ന പച്ചക്കറികൾക്കും ഇടയിലുള്ള ഘട്ടമാണ് മൈക്രോ ഗ്രീൻസ്. വിത്തുപാകി മുളച്ചു വരുന്ന ചെടിയുടെ ആദ്യത്തെ രണ്ട് ഇലകൾ വിടർന്നു വരുന്ന സമയത്ത്, അതായത് ഏകദേശം 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന കുഞ്ഞു ചെടികളെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്ന് വിളിക്കുന്നത്. ചെറുപയർ, ഉലുവ, കടുക്, ചീര, ബീട്രൂട്ട്, മുള്ളങ്കി, സൂര്യകാന്തി വിത്തുകൾ, മല്ലി തുടങ്ങി ധാരാളം പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും വിത്തുകൾ മൈക്രോ ഗ്രീൻസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. വലിയ ചെടികളാകുന്നത് വരെ കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ ഇവ വിളവെടുക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാഴ്ചയിൽ വളരെ ആകർഷകമായ ഈ കുഞ്ഞു ചെടികൾ ഇന്ന് വലിയ ഹോട്ടലുകളിലും വീടുകളിലും സലാഡുകളിലും സൂപ്പുകളിലും സാൻഡ്വിച്ചുകളിലുമൊക്കെ രുചിക്കും അലങ്കാരത്തിനുമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് മൈക്രോ ഗ്രീൻസ് ചെയ്യേണ്ടത്? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് മൈക്രോ ഗ്രീൻസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. വലിയ കൃഷിഭൂമിയോ മണ്ണോ ഇല്ലാത്ത നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച കൃഷി രീതിയാണ് ഇത്. വീട്ടിലെ ഫ്ളാറ്റുകളിലോ ബാൽക്കണിയിലോ അടുക്കളയിലെ ചെറിയ ട്രെയിലോ പോലും ഇത് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. വീട്ടമ്മമാര്, വിദ്യാർത്ഥികള്, IT ജീവനക്കാര് തുടങ്ങി കുറഞ്ഞ സമയം കൊണ്ട് സ്വന്തമായി വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏതൊരാൾക്കും മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്യാം. കഠിനമായിട്ടുള്ള അധ്വാനമൊന്നും ഇതിന് ആവശ്യമില്ല. കൂടാതെ കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വളർത്താനായിട്ട് മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് ഇത്. ഒരാഴ്ച കൊണ്ട് വിത്ത് മുളച്ച് വളർന്ന് പ്ലേറ്റിലെത്തുന്നത് കാണുന്നത് കുട്ടികളിൽ വലിയ കൗതുകവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ്. ഇനി എങ്ങനെ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കാം എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടുവിശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്യാനായിട്ട് വലിയ ഉപകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ആഴം കുറഞ്ഞ ട്രേകളോ പ്ലാസ്റ്റിക് ബോക്സുകളോ ഉപയോഗിക്കാം. അടിയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് ചെറിയ ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കണം. മാധ്യമമായിട്ട് ചകിരിച്ചോറ്, കൊക്കോ പിറ്റ് അല്ലെങ്കിൽ സാധാരണ മണ്ണും ജൈവവളവും കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത ശേഷമോ അല്ലാതെയോ ട്രേയിലെ മാധ്യമത്തിന് മുകളിൽ ഇടതൂർന്ന് വിതറാം. അതിനുശേഷം ലഘുവായി മണ്ണോ ചകിരിച്ചോറോ കൊണ്ട് വിത്തുകൾ മൂടുകയും സ്പ്രേയർ ഉപയോഗിച്ച് ഈർപ്പം നിലനിൽക്കാനായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസം ട്രേ ഇരുണ്ട സ്ഥലത്തോ പേപ്പർ ഉപയോഗിച്ച് മൂടിയോ വയ്ക്കണം. വിത്തുകൾ മുളച്ചു വന്ന ശേഷം മാത്രം നേരിയ വെളിച്ചം ലഭിക്കുന്ന ജനൽപടികളിലേക്കോ ബാൽക്കണിയിലേക്കോ മാറ്റാം. ദിവസവും നേരിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം കത്രിക ഉപയോഗിച്ച് ഇത് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി മൈക്രോ ഗ്രീൻസിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ വളർച്ചയെത്തിയ പച്ചക്കറികളേക്കാൾ 9 ഇരട്ടി മുതൽ 40 ഇരട്ടി വരെ കൂടുതൽ വൈറ്റമിൻസും ധാതുക്കളും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഒന്നാണ് മൈക്രോ ഗ്രീൻസ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ന്യൂട്രീഷണൽ പവർ ഹൌസ് എന്നാണ് വിളിക്കുന്നത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇവ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പാകം ചെയ്യാതെ പച്ചയായി തന്നെ കഴിക്കാമെന്നതാണ് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വൈറ്റമിൻസ് ചൂടേറ്റ് നഷ്ടപ്പെടാതെ പൂർണ്ണമായ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഈ മൈക്രോ ഗ്രീൻസിന്റെ പോരായ്മകൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ, പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞുതരാം. മൈക്രോ ഗ്രീൻസ് പൊതുവെ വളരെ സേഫ് ആണെങ്കിലും സുരക്ഷിതമാണെങ്കിലും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില ദോഷങ്ങൾ ഉണ്ടാവും. പ്രധാന വില്ലൻ പൂപ്പൽ ബാധയാണ്, ഫംഗസ് ഇൻഫെക്ഷനാണ്. അമിതമായി വെള്ളം ഒഴിക്കുകയോ ട്രൈകളിൽ വായുസഞ്ചാരം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെടികളിൽ പൂപ്പൽ പടരും. ഇത്തരത്തിൽ പൂപ്പൽ ബാധിച്ചതോ അഴുക്കുവെള്ളത്തിൽ വളർത്തിയതോ ആയ മൈക്രോ ഗ്രീൻസ് പച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം, ഭക്ഷ്യവിഷബാധ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കൂടാതെ കടകളിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ട്രീറ്റ് ചെയ്ത വിത്തുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഓർഗാനിക് വിത്തുകൾ മാത്രം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിന് സാമ്പത്തിക നേട്ടമുണ്ടോ, ബിസിനസ് സാധ്യതകളുണ്ടോ? പറഞ്ഞുതരാം നല്ലൊരു പാഠം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മൈക്രോ ഗ്രീൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മൈക്രോ ഗ്രീൻസിന്റെ സാമ്പത്തിക നേട്ടത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു കൊമേഴ്ഷ്യൽ ബിസിനസ് എന്ന നിലയിൽ വലിയ ലാഭം തരുന്ന ഒന്നാണ് മൈക്രോ ഗ്രീൻസ് കൃഷി. നഗരങ്ങളിലെ പ്രീമിയം സൂപ്പർ മാർക്കറ്റുകളിലും വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഇതിന് വൺ ഡിമാൻഡാണ് ഉള്ളത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് റാക്കുകൾ നിർമ്മിച്ച് ട്രെയുകൾ അടുക്കി വെച്ച് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഒരാഴ്ച കൊണ്ട് വിളവെടുക്കാമെന്നതിനാൽ വളരെ വേഗത്തിൽ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാനും സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് ബ്രാൻഡ് ചെയ്ത് പ്രാദേശികമായിട്ട് ഓർഗാനിക് സ്റ്റോറുകളിലോ ഓൺലൈൻ വഴിയോ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മികച്ചൊരു സംരംഭമായിട്ട് ഇതിനെ വളർത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: thank you, Arun.
1: Can I have your number?
0: No. Wait.
1: ദർശന, 4 വർഷം നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഫോർ അക്കാഡമിക് ഇയേഴ്സ്. ഒരുമിച്ച് കൂട്ടിയ ഹോളിഡേസൊക്കെ കഴിച്ച് 800 ദിവസം. അതിലിപ്പോൾ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയാതിരുന്നു, പിന്നീട് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ എം കമിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ഐ എം ക്രേസി അബൌട്ട് യു. ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ദ മിനിറ്റ് ഐ സോ യു. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എനിക്ക് ആലോചിക്കണം.
1: ആലോചിച്ചോളൂ, ഒരുപാട് സമയമെടുക്കരുത്. പ്ലീസ്. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് നിന്റെ കാണാൻ അടിപൊളിയാണ്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മൈക്രോ ഗ്രീൻസ് കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ ലഭിക്കുന്നുണ്ട് എന്ന്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മൾ ദിവസവും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ രീതികളിലേക്ക് മൈക്രോ ഗ്രീൻസിനെ എളുപ്പത്തിൽ കൂട്ടിയിണക്കാനായിട്ട് സാധിക്കും. രാവിലെ കഴിക്കുന്ന ദോശയിലോ ഓംലറ്റിലോ ഇത് വിതറിക്കൊടുക്കാം. കുട്ടികൾക്ക് നൽകുന്ന ബർഗർ, സാൻഡ്വിച്ച്, ന്യൂഡിൽസ് എന്നിവയ്ക്കുള്ളിൽ മൈക്രോ ഗ്രീൻസ് ചേർത്ത് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ അറിയാതെ തന്നെ അവരുടെ വയറ്റിലെത്താം. സാലഡുകൾക്ക് മുകളിൽ അല്പം നാരങ്ങാ നീരും ഉപ്പും ചേർത്ത് മൈക്രോ ഗ്രീൻസ് വിതറി കഴിക്കുന്നത് രുചികരവുമാണ്, ആരോഗ്യപ്രദവുമാണ്. നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഈ ഒരു കുഞ്ഞു പച്ചക്കറികളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വലിയ വീടോ പറമ്പോ ഒന്നും വേണമെന്നില്ല. ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു കുഞ്ഞു ട്രെയിൽ പോലും നമുക്ക് സമൃദ്ധമായിട്ട് കൃഷി ചെയ്യാമെന്ന് മൈക്രോ ഗ്രീൻസ് തെളിയിക്കുന്നുണ്ട്. ആരോഗ്യത്തിനും പോക്കറ്റിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഈ പച്ചക്കറി വിപ്ലവം ഇന്ന് തന്നെ നിങ്ങളുടെ വീടുകളിലും ആരംഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം, അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തീ 12 മണിയായിരിക്കാണ്. 12 മണി മുതൽ 2 മണി വരെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ള പ്രത്യേകതയാണ് ഈ പ്രത്യേകത. എന്തായാലും ഇഷ്ടം പോലെ പാട്ടുകൾ ദേ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ചോദിക്കണം, ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ അല്ലെ. മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചോദിച്ചാൽ മാത്രമേ പാട്ട് വെച്ചേരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ചില ടഫായിട്ടുള്ള പാട്ടുകളെ, ഭയങ്കര ലിറിക്സൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അടിപൊളി, ഈ പാട്ട് കൊള്ളാലോ, ഈ പാട്ട് പഠിക്കണം എന്നൊക്കെ തോന്നൂല്ലേ. ഞാൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് പഠിക്കാറുണ്ട്. പക്ഷേ ഇത് വാക്ക് ആണോ അല്ലെങ്കിൽ ലിറിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതിലെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്, ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ടിലെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നനനനനനനന എന്നാണ്. ന ന ന ന ന എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മൾ ആ താ പാ എന്നൊക്കെ നമ്മൾ പാടും. ബിക്കോസ് നമുക്ക് ലിറിക്സ് അറിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നനനനന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫില്ല് ചെയ്യില്ലേ, അതുപോലെ ഫില്ല് ചെയ്യുന്ന ഈ നനനനന വെച്ചാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പാട്ടാണ്. പല ആൾക്കാർക്കും മനസ്സിലായിട്ടോ ഞാൻ ഏത് പാട്ടിനെ പറ്റിയാണ് പറയുന്നത്. 180 എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയിൽ അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. പിന്നെയും അങ്ങനെ പോയി ഒരു ഹൈ റേഞ്ചിൽ ടച്ച് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് പാടാൻ ഇച്ചിരി എളുപ്പമല്ല. ഞാൻ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് പാടാൻ കഴിവുള്ള ആളുകളൊക്കെ ട്രൈ ചെയ്യൂ. ഇങ്ങനത്തെ പല പാട്ടുകളും ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ പാട്ടോടു കൂടിയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇതുപോലെ ടഫായിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ചില ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് റാൻഡമായി കയറി കൂടിയ ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചില ആളുകളെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ചില കോളേജ് ഡേയ്സോ സ്കൂൾ ഡേയ്സോ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവറിനെ ഓർക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ പാട്ടുകളും നമുക്ക് ഓർക്കാനായിട്ട് പല കാരണങ്ങളാണ് ഉള്ളത്. സോ ആ കാരണങ്ങളൊക്കെ ദേ ഇന്ന് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനായിട്ട് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. 8281509000. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ ഇരിക്കുകയാണെങ്കിലും മഹലി FM 90.4 നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജ്യൂൺ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ആളോടൊന്ന് ഓൺലൈനായിട്ട് ഈ റേഡിയോ വെക്കോ എന്ന് കേൾക്കോ എന്നൊക്കെ പറയുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു എഫേർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരം കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകൾ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ നമ്പർ ഒന്നും കൂടെ പറയാം. 8281509000 എന്നുള്ള നമ്പർ. 8281509000 സെയിം നമ്പറിൽ നമുക്ക് വാട്സപ്പ് അവൈലബിൾ ആണ്. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് അയക്കാം. അങ്ങനെ കുറെ കുറെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വേഗം വേഗം ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. വേഗം വിളിക്കണം, പാട്ട് ചോദിക്കണം, പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ആർജി ഹീരയാണ് ഓൺ അഹലി FM 90.4. സോ നീ കൂറിനാൽ എന്ന് പറയുന്ന ഒരു തമിഴ് ട്രാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നന നന നന നിങ്ങളും കേൾക്കൂ, ഞാനും കേൾക്കാം. ഓക്കെ, അപ്പൊ സ്റ്റേ ട്യൂൺ ടു അഹലി FM 90.4. ദിസ് ഇസ് ആർജി ഹീര വിത്ത് യൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പം എന്തായാലും എന്തെയ്യും, നമുക്ക് വാട്സപ്പിൽ കുറേ പേരുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പം ഏതാണ്, ആരാണ് എന്നൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം എന്തായാലും എന്തെയ്യും, എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുണാണ്. അരുൺ ചോദിച്ചിട്ടുള്ള പാട്ട് മെയ് മാസം എന്ന പാട്ടാണ്. ഓക്കെ, മെയ് മാസം മനസ്സിനുള്ളിൽ ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ ഈ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ, ഞാൻ കിനാശേരിയിൽ ാണ്, രേഖ മോഹൻദാസ് ആണ് വിളിക്കൂ വിളിക്കുന്നു. ഓക്കെ, അത് പിന്നെ ഒരു പാട്ട് വേണം, ഹിന്ദി ട്രാക്കാണ് വേണ്ടത്, ആപ്കി കസം മൂവിയില് നിന്ന് കർവാത്തേ ബദൽ രഹേ ഹേ തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കർവത്തേ ബദൽ രഹേ എന്നുള്ള സോങ് ഞാൻ എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത്. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് ആഫ്റ്റർനൂൺ ഹീര, അനിയൻ ബാവ, ചേട്ടൻ ബാവ, മഴവിൽ കുടിയിൽ ബൈ ശാന്തി സുമേഷ് ആണ് എലപ്പുള്ളി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശാന്തി ചേച്ചിക്കും നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. അത് അല്ലെങ്കിൽ സെയിം നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ്, അവിടെയും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് അഹല്യ FM 90.4 എന്ന പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യുവർ ഇൻസ്റ്റന്റ് പാർട്ട്. സ്റ്റേ
1: ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം അങ്ങനെ 12:20 കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സോ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതാരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാ?
2: നിരമലെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഞ്ഞാമ്പറന്ന് ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖാണോ?
2: സുഖമായിരിക്കണോ മോളെ? നീ സുഖമായിരിക്കണോ?
1: ആ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് വന്നിട്ട് ഡിസ്കോ ഡാൻസർ ഇന്ത്യൻ മൂവിയില് ഐ ആം എ ഡിസ്കോ ഡാൻസർ.
1: അതെന്താണ് ഈ പാട്ട് ഇപ്പൊ കേൾക്കാൻ തോന്നാനുള്ള കാരണം? എന്താ
2: കാരണം? പാട്ട് നല്ല എനർജി ഉള്ള പാട്ടാണ്.
1: ആ, അപ്പൊ കുറച്ച് എനർജി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? ശരി, അപ്പൊ ഇത് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ ഈ പാട്ട്?
2: ഹിന്ദി പാട്ട് പ്രിയർമാർക്ക് എല്ലാവർക്കും.
1: ഏ,
2: ഹിന്ദി പാട്ട് ആസ്വദിക്കുന്ന എല്ലാവർക്കും പാട്ട്.
1: ശരി, ഓക്കെ, വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ഹിന്ദി പാട്ടുകൾ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി അറിയില്ലെങ്കിലും നമുക്ക് ചില പാട്ടുകൾ കേട്ടാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റൂലോ. അങ്ങനെ ഒരു പാട്ടാണിത്, ഐ ആം എ ഡിസ്കോ ഡാൻസർ ടൺ ടൺ ടഡാൻ, അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം, കുറച്ച് എനർജിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്, ഞാനൊരു മെസ്സേജ് എടുക്കാന്ന് വിചാരിക്കുന്നു. ഹായ് അഹല്യ, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി. പഴശ്ശിരാജ മൂവി സോങ് ആദി ഉഷസ് സന്ധ്യ പൂത്ത ദിവിടെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സഹദേവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാം. പക്ഷെ ഇനി ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മളുടെ ആകാശവാണി വാർത്തകൾക്ക് ശേഷമായിരിക്കും ബാക്കി കോളുകളും റിക്വസ്റ്റുകളും ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഇങ്ങോട്ട് പോന്നോളൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ. സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പേവിഷമുക്ത കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് ഇന്ത്യയ്ക്ക് ഒരു വെള്ളിയും ഒരു വെങ്കലവും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ 33.69% പേർ വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്, 51.43%. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓരോ കോർപ്പറേഷൻ വാർഡുകൾ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓരോ മുനിസിപ്പൽ വാർഡുകൾ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓരോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടത്തുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജം സൂക്ഷിക്കുന്ന ബാറ്ററി സൌകര്യ സംവിധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ഗൌരവമായി ആലോചിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിന് നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ കണ്ണൂർ ദസറ ആഘോഷ പരിപാടിയുടെ പ്രോഗ്രാം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിലും വി ഡി സതീശൻ പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ണൂർ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചു. ബിഷപ്പ് അലക്സ് വടക്കുംതലയുമായി അദ്ദേഹം സംസാരിച്ചു. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകും വഴിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ബിഷപ്പ് ഹൌസ് സന്ദർശനം. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമായി. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സംയുക്ത നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. തൂഫാൻ ഔദ്യോഗിക പതാക ഉയർത്തിയ രമേശ് ചെന്നിത്തല സംസ്ഥാനതല തൂഫാൻ ജനജാഗ്രത സമിതിയും ഉദ്ഘാടനം ചെയ്തു. ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. ഓപ്പറേഷൻ തൂവാൻ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന പേവിഷമുക്ത കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവ് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, വാർഡ് തല ക്യാമ്പുകൾ എന്നിവ മുഖേന റാബീസ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നടത്തും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വന്യജീവി ആക്രമണം തടയുന്നതിനും സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനും വിവിധ ശാസ്ത്രീയ സാങ്കേതിക പരിഹാരങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്രസഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ എന്നിവർ ചേർന്ന് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം നടപടികൾ, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ദർശനത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ലോത്തലിലെ ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം പോലെ ദീർഘവീക്ഷണത്തോടെ നടത്തിയ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഗുജറാത്തിലെ ലോത്തലിൽ പുരാതന ഹരപ്പൻ ഡോക്യാർഡിന് സമീപം ഉയർന്നുവരുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കം വരുന്ന സമ്പന്നമായ സമുദ്ര ചരിത്രം പ്രദർശിപ്പിക്കുന്നതിന് രാജ്യത്തെ ആദ്യത്തെ ദേശീയ സ്ഥാപനമായാണ് വികസിപ്പിക്കുന്നത്. 1238 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം അതിവേഗം പുരോഗമിക്കുകയാണ്. ലോകോത്തര നിലവാരത്തിൽ സാംസ്കാരിക കേന്ദ്രമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സമുച്ചയത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൌസ് മ്യൂസിയവും INS നിഷാങ്ക്, സി ഹാരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ തുടങ്ങിയ സുപ്രധാന രാജ്യരക്ഷാ സംവിധാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രത്യേക നേവൽ ഗാലറിയും ഉണ്ടാകും.
0: കണ്ണൂർ ആറളം ഫാമിലെ 6 ബ്ലോക്കിലെ മോഴയാനയെ പിടികൂടുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരം അല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ. 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇഷാ സിംഗ് വെള്ളിയും കുറാഷ് വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. ഇതോടെ 4 സ്വർണവും 17 വെള്ളിയുമടക്കം 39 മെഡലുകളാണ് ഇന്ത്യയ്ക്ക്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ലവ്ലിന ബോർഗോഹെൻ ഇന്ത്യയ്ക്ക് 1 മെഡൽ ഉറപ്പിച്ചു. ഷൂട്ടിംഗിൽ വനിതാ ട്രാപ്പ് യോഗ്യതാ റൌണ്ടിൽ മീരു ദണ്ഡ മുന്നിലെത്തി. വനിതാ സ്ക്വാഷ് ഗ്രൂപ്പ് സിയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വോളിബോളിൽ പുരുഷന്മാരുടെ പൂൾ സിയിൽ ഹോങ്കോങ് ചൈനയെ തോൽപ്പിച്ചു. പൂൾ സി ഒന്നാമനെ നിർണ്ണയിക്കുന്ന മത്സരത്തിൽ നാളെ ഖത്തറിനെ നേരിടും. ഷൂട്ടോഫിൽ ചിക്കിത തനിപ്പാർത്തി വനിതാ വ്യക്തിഗത കോമ്പൌണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2ാം ക്വാർട്ടർ ഫൈനൽ മത്സരം മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ചു. കളിക്കാനിറങ്ങാതെ തന്നെ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഏഷ്യൻ ഗെയിംസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ICC 2020 റാങ്കിംഗിൽ 1ാം സ്ഥാനത്തായതിനാലാണ് അവസാന 4ൽ ഇടം പിടിച്ചത്. നേപ്പാൾ ശ്രീലങ്ക ക്വാർട്ടർ ഫൈനൽ വിജയികളെയാണ് സെമിഫൈനലിൽ ഇന്ത്യ നേരിടുക. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46ാമത് ചെസ് ഒളിമ്പ്യാഡിൽ നോന ട്രോഫി നിലനിർത്തിയ ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അവരുടെ കഴിവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും അതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പും ദേശീയ ആയുഷ് മിഷനും കോട്ടയം നിയോജകമണ്ഡലത്തിലെ ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്വച്ഛതാ ഹി സേവ ജനകീയ ശുചിത്വ ക്യാമ്പയിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. സ്വച്ഛതാ ഹി സേവ കൈയോടുകൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തനങ്ങളും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തമായ ശുചിത്വപൂർണമായ നാടിന്റെ സൃഷ്ടിക്കായി എല്ലാവരും ഒരേ മനസ്സോടെ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TO മോഹനൻ MLA മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഗസ്റ്റ് ഹൌസിലാണ് നിവേദനം നൽകിയത്. ലോക കേരളസഭയ്ക്ക് പകരം ശക്തവും സുതാര്യവും കാര്യക്ഷമവുമായ ഒരു ബദൽ സംവിധാനം വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് വേൾഡ് KMCC ആവശ്യപ്പെട്ടു. മുൻ ഗവൺമെന്റ് നിലവിലെ ലോക കേരളസഭയെ രാഷ്ട്രീയ പ്രചാരണായുധമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ലോക കേരളസഭ ഒരു എക്സിക്യൂട്ടീവ് ഏജൻസിയല്ല, മറിച്ച് പ്രവാസി സമൂഹത്തെ ഏകോപിപ്പിക്കുന്നതിനും ആശയരൂപീകരണത്തിനും ഒരു വേദിയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടത്തും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസമാണ് അവധി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ. സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടത്തിന് തുടക്കമായി. പേവിഷമുക്ത കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് ഇന്ത്യയ്ക്ക് 1 വെള്ളിയും 1 വെങ്കലവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ാണോ നിങ്ങൾ എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസിയും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സ്റ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ
1: Get rid of arthritis, stroke, knee pain, shoulder pain and various joint related diseases without of surgery. Get access to healthy Vedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923 226888. Mobile 9496000129.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: 12 മണി കഴിഞ്ഞ് 48 മിനിറ്റും കഴിയുമ്പോൾ യെസ് കർവടെ ബദൽ തേഹെ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഓണഹലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. എന്തായാലും ദേ നമ്മുടെ കൂടെ ഇപ്പൊ അടുത്ത കോളർ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: മേനോ
1: പറയുന്ന കവിതയാണോ സവിതയാണോ? കവിതയാണ്. ഓക്കെ, അപ്പോ മേനോൻ പാറയിൽ എന്താ വിശേഷം? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കവിത ചേച്ചി കേക്കാൻ തോന്നേ? ഓ, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എസ് പി ബി ഇഷ്ടപ്പെടുന്ന. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നത് എസ് പി ബി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നില്ല എസ് പി ബിനെ ഇഷ്ടപ്പെടാതെ ഒരാളുണ്ടെന്ന് തോന്നില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ പാട്ട് വെച്ചിരിക്കുന്നത്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് എസ് പി ബിയും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് മലരി മൗനമ എന്ന് പറയുന്ന പാട്ട്. അപ്പൊ എന്തായാലും ഈ പാട്ട് നമ്മൾ കവിത ചേച്ചിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജസ് ഉണ്ട്. ഹലോ, ഐ എം ഷിജു ഫ്രം വടവന്നൂർ. മൂവി യോധ സോങ് കുനുകുനെ ചെറുനിറകൾ ഡെഡിക്കേറ്റഡ് ടു ഓൾ ഫ്രണ്ട്സ്. കുനുകുനി ചെറു കുറുനിരകൾ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഈ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടും എന്റെ ഫേവറേറ്റ് സോങ് ആണ് നിങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് പാട്ടുകളാണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും, ഒന്ന് വിദ്യാസാഗറിന്റെ പാട്ട്, ഒന്ന് എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്, ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് പ്ലേ ചെയ്ത് തരാം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി. അപ്പൊ ആ ഡ്യൂട്ടി നിങ്ങളുടെ കൂടെ കൃത്യമായിട്ട് നിർവഹിക്കുന്നത് ആർ ജി ഹീരയാണ്. അഹല്യ FM 90.4. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം ദേ ഒരു മണിയായിരിക്കാണ്, വിച്ച് മീൻസ് നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ദേ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഈസ് ആർ ജെ ഹീര വിത്ത് യു. അപ്പൊ എന്തായാലും ഒരുപാട് പേരിങ്ങനെ മെസ്സേജസ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് കുറച്ച് മെസ്സേജുകളൊക്കെ ചൂസ് ചെയ്തിങ്ങനെ വായിക്കാണ് കേട്ടോ. ആരോട് എനിക്ക് സ്നേഹം കൂടുതലും കുറവൊന്നുമില്ല, മാക്സിമം പാട്ടുകൾ വെച്ച് തരാന്നുള്ളത് തന്നെയാണ് എന്റെ ഡ്യൂട്ടി. ഞാനത് ഭംഗിയായി നിർവഹിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമസ്കാരം. ഇൻസ്റ്റന്റ് പാട്ടിൽ ഞങ്ങൾക്ക് കൂടി പാട്ട് വേണം. കടലിൽ മാത്രം ജീവിതം തീർക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. ഇന്ന് ഓൺലൈനായിട്ടായി റേഡിയോ കേൾക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്, നാട്ടിലെത്തിയ പോലെയാണ്. പിന്നെ ഹീരയുടെ വോയിസ് സൂപ്പറാണ്, നല്ല എനർജിയാണ്. പാട്ട് മന്ത്രി കൊച്ചമ്മ വരുന്നേ എന്ന സോങ് വേണം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ട. ഷാർജ ഓഫ് ഷോർ നിന്ന് സോമൻ ആലപ്പാട്ട്, ഡെഡിക്കേഷൻ അഹല്യ കൂട്ടുകാർക്ക് മൊത്തം. ഓ താങ്ക് യു ചേട്ടാ, എന്തായാലും വലിയ സന്തോഷമല്ലേ. ഇങ്ങനെ കടലിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ ഒരു എന്താ പറയുക, എക്കോണമിയുടെ ഒരു വലിയ പാർട്ട് തന്നെയാണ് അവരെന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെ അവർ നമ്മുടെ റേഡിയോ കേൾക്കുന്നു, കടലിൽ വരെ അഹല്യ എഫ് എം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ഗോഡ് ഫാദർ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് എന്തായാലും നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പാട്ട് ഞാൻ ആർക്ക് വെച്ചു കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും റാൻഡമായിട്ട് ഒരു സോങ് നമുക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത പാട്ട് ആർക്ക് വെച്ചു കൊടുക്കും എന്നുള്ളത്. എന്തായാലും നമസ്തേ അഹല്യ ഇൻസ്റ്റന്റ് ഗാനം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തേന്മാവിൽ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി ശ്രോതാക്കൾക്കും അഹല്യ കാര്യകർത്താക്കൾ എല്ലാവർക്കുമായി കേൾപ്പിക്കാമോ? സസ്നേഹം സത്യനാരായണനാണ് പുതുശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പാട്ടും നമ്മൾ കേൾക്കാൻ പോകണം. അങ്ങനെ രണ്ട് പാട്ടുകളാണ് ദേ ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്നത്. അത് രണ്ട് മലയാളം പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. എങ്ങനെ വേണമെങ്കിലും പാട്ട് ചോദിച്ചോളൂ, പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിരിക്കുന്നത് ആർ ജി ഹീരാണോ അഹല്യ എഫ് എം 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 9 മിനിറ്റും കഴിയാണ്. ദിസ് ഇസ് അഹലി FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: നമസ്കാരം ഹീര, സിത്താരന്ത് നാഗരാജ് പേശുന്നു.
1: നാഗരാജ് ചേട്ടാ, സുഖാണോ? ഞാനും നല്ലാർക്കെ. ശരി, എന്ത് പാട്ടാണ്, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാൻ തോന്നുന്നത്?
2: എന്റെ വീട്ടിൽ പിള്ളേ, അതിന് പറഞ്ഞിട്ട് നാൻ മാന്തോപ്പിൽ ഒരു പാട്ടുണ്ട്.
1: ഓക്കെ, ശരി. എന്താണ് ഈ തമിഴ് പാട്ടുകളോട് ഇത്രയും സ്നേഹം വരാനുള്ള കാരണം എന്താ?
2: സ്നേഹം പറഞ്ഞ അതിന്റെ, ഞാൻ പഠിച്ചത് തമിഴാണ്, അപ്പൊ അതിന്റെ വരികളൊക്കെ എനിക്ക് മനസ്സിലാവും.
1: അപ്പൊ മലയാള പാട്ടിന്റെ വരികളൊന്നും മനസ്സിലാവുന്നുണ്ടോ?
2: അത്രയ്ക്ക് എനിക്ക് മനസ്സിലാവില്ല.
1: ഓക്കെ, എന്നാലേ ഇഷ്ടമുള്ള ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ട് പറഞ്ഞേ.
2: നിവേദ്യം.
1: നിവേദ്യം സിനിമയിലെ ഏത് പാട്ടാ? കൊലക്കുഴലാണോ? അതിഷ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എങ്ക വീട്ടു പിള്ള എന്ന് പറഞ്ഞ സിനിമയിലെ നാൻ മാന്തോപ്പിൽ അല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്ക് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ശരി. എന്തായാലും പാട്ട് വെച്ചു കൊടുക്കാം എല്ലാവർക്കും വേണ്ടിട്ട്
2: കേട്ടോ.
1: ഓക്കെ, അപ്പൊ നാഗരാജേട്ടനാണ് വിളിച്ചത്. അപ്പോ നല്ലൊരു പാട്ട്, MS വിശ്വനാഥൻ കമ്പോസ് ചെയ്തത്, 1960s ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം. എന്തായാലും അടുത്ത കോളർ നമുക്ക് വിടുക്കാനുണ്ട്, പക്ഷെ അതിന് മുന്നേ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ആരാണെന്ന് നോക്കട്ടെ. ഏതെങ്കിലും ഒരാളെ ഞാൻ റാണ്ടമായിട്ട് ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മൂവി ദീന സോങ് നീ ഇല്ലേ എൻട്രാൽ വിനോദ് കാവിൽ പാടുന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ വിനോദ് ചോദിച്ചിട്ടുള്ള നീ ഇല്ലേ എൻട്രാൽ എനിക്ക് ദീന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ രണ്ട് തമിഴ് ട്രാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് മാത്രം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, വിളിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജിലും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇൻസ്റ്റന്റ് പാട്ടാണ്. ഓണാഹലി എഫ് എം 90.4 എന്നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ ദേ 1:30 ആവാറായിട്ടുണ്ട് സമയം ഏതാണ്ട്. എന്തായാലും ദേ അടുത്ത കോളർ ദേ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ പാട്ട് ചോദിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: ഹലോ, വിനയ. വിനയ എവിടുന്ന വിളിക്കുന്നേ? വളാഞ്ചേരിയില്. വിനയ സുഖാണോ?
1: സുഖായിരിക്കാം.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാ കേൾക്കാൻ തോന്നുന്നേ?
1: എനിക്ക്
0: ഓക്കെ. എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: എന്റെ ചേച്ചിയുടെ കുട്ടിക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ.
0: ഓക്കെ, ചേച്ചിയുടെ മോന്റെ പേരെന്താ?
1: ഹൻവിക്. ബർത്ത്ഡേ ആണ്.
0: ഇന്നാണോ ബർത്ത്ഡേ?
1: ഇന്ന് ബർത്ത്ഡേ ആണ്.
0: ഓക്കെ, അൻവിക് അതാണോ പേര്? ഓക്കെ, അപ്പൊ അൻവിക്കിന് വേണ്ടിട്ട്, അപ്പൊ ഒരു ഫാദർ ലവ് കാണിക്കുന്ന ഒരു ഒരു പാട്ടാണ് ടിക് ടിക് സിനിമയിലെ. അപ്പൊ എന്തായാലും ഈ പാട്ട് അൻവിക്കിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കേൾക്കാം. ഹാപ്പി ബർത്ത്ഡേ ഫോർ അൻവിക്. ഓക്കെ, ശരി, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ബൈ. ഓക്കെ, അപ്പോ അൻവിക്കിന് വേണ്ടിയിട്ടാണ് വിനയ സ്പെഷ്യൽ ആയിട്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരു ഒരു അച്ഛന്റെ സ്നേഹമൊക്കെ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പലരും ഈ ഒരു പാട്ട് ചൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്തായാലും അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ പരിന്ത് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ പാട്ടിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് എന്നാണ് പറയാനുള്ളത്. കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാന്ന്, ആ മെസ്സേജ് ഞാൻ ആദ്യം വായിക്കാം. എന്റെ പേര് പ്രസന്ന, ഞാൻ കണ്ണൂർ കൂത്തുപറമ്പിലാണ്. എനിക്ക് ശ്രീകൃഷ്ണ പരന്ത എന്ന ചിത്രത്തിന് വേണ്ടി ലതിക പാടിയ നിലാവിന്റെ പൂങ്കാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം എന്റെ ഭർത്താവ് കുമാരേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഭർത്താവിന്റെ പേര് വിജയകുമാർ എന്നാണ്, ഞാൻ കുമാരേട്ട എന്നാണ് വിളിക്കാറ്. എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണെന്നാണ് പ്രസന്ന വിജയൻ പറഞ്ഞിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ കറണ്ടൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോഴും കറണ്ട് പോകുന്നുണ്ട്, എന്നാലും പണ്ട് കറണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട് ഈ പാട്ട് പാടും, നിലാവിന്റെ പൂങ്കാവിൽ. അപ്പൊ നമ്മള് മറ്റേ കുമാരേട്ട എന്ന് വിളിക്കുന്ന ആ സാധനമൊക്കെ ഓർത്ത് പേടി. ഇതൊരു ഒരു പ്രേതം കൈൻഡ് സിനിമയാണ്, പലരും കണ്ടിട്ടുണ്ടാവും. ലാലേട്ടനൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മെമ്മറിയിലേക്കൊക്കെ ഞാൻ വല്ലാതെ തിരിച്ചുപോയി. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടാണ് നമ്മൾ ദീപ കേൾക്കാൻ പോകുന്നത്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം. 8 2 8 1 5

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റും കഴിയുമ്പോൾ അടുത്ത പാട്ട് ആർക്ക് വേണ്ടി പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണോ അഹല FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരാണ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും 1-2 റിക്വസ്റ്റുകൾ നമുക്ക് അവിടെ നിന്ന് എടുക്കണമല്ലോ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ ലിസണേഴ്സിനെ നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യില്ല. ഞാൻ ഉറപ്പായിട്ടും പാട്ട് വെച്ചുതരും. നമസ്കാരം അഹല്യ. വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരു കൊണ്ടു ഈ ഗാനം വെച്ചു തരുമോ? ഫിലിം ഉണ്ണികളെ ഒരു കഥ പറയാം. ജോഷിയാണ് അങ്കമാലിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്കമാലിയിലുള്ള ജോഷിച്ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഈ പാട്ട് കേൾക്കും. അടുത്ത മെസ്സേജ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ടുള്ളത് സന്ദീപാണ്. സന്ദീപ് ചോദിച്ചിട്ടുള്ള പാട്ട് ചാന്ദസി ഫാരിഷ് എന്ന് പറയുന്ന പാട്ടാണ്. ഐ എം എ ഗ്രേറ്റ് അമീർ ഖാൻ ഫാൻ എന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്ദീപിന് വേണ്ടിയിട്ട്, സന്ദീപ് ഈ പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു വീണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണയ്ക്ക് വേണ്ടിയിട്ടാണ് സന്ദീപ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാമല്ലോ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ട് നമ്മൾ തിരിച്ചു വരും നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം നമ്മുടെ ഏതാണ്ട് അവസാനിച്ചു എന്നാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് നേരമായില്ലേ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിൽ. 12 മണി മുതൽ 2 മണി വരെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്തു. പക്ഷേ ചില പാട്ടുകളൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകളുടെ കോളുകൾ അതുപോലെ തന്നെ അവരുടെ മെസ്സേജസ് ഒക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി, നമ്മൾ ഇനി ദിവസങ്ങൾ അതൊക്കെ ഓക്കെ. എന്തായാലും അടുത്ത പാട്ട് എന്നോട് കൃഷ്ണയാണ് കൃഷ്ണ ചോദിച്ചിട്ടുള്ള പാട്ട്. യെസ് ഹായ്. അതുപോലെ ഹായ്.

ഹായ് അഹല്യ, എന്റെ അമ്മയ്ക്ക് വേണ്ടി ലജ്ജാവതിയെ സോങ് എന്ന് വെച്ചു തരുമോ കുഞ്ഞൂട്ട എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ പേര് കുഞ്ഞൂട്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ലജ്ജാവതിയെ സോങ്ങും ഞാൻ എന്തായാലും വെച്ചിരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും റിക്വസ്റ്റുകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പാട്ടുകൾ മിസ്സായ ആൾക്കാരൊന്നും വെറി ചെയ്യേണ്ട, നാളെയും നമ്മൾ പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് കൃത്യം 12 മണിക്ക് തന്നെ വരും. 12 മണിക്ക് തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാനായിട്ട് നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ദിസ് ഇസ് ആർ ജി ഹീറ സൈനിങ് ഓഫ്. 2 മണി മുതൽ നിങ്ങളുടെ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ എൻജോയ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കുക. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് അതിരുകളില്ലാത്ത വിസ്മയങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംഗീത മാന്ത്രികൻ MM കീരവാണി. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, അങ്ങനെ നിരവധി ഭാഷകളിൽ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച് ഓരോ ഗാനത്തെയും ഒരു അനുഭവമാക്കി മാറ്റുന്ന അപൂർവ പ്രതിഭ. മെലഡികളുടെ മാധുര്യം, പശ്ചാത്തല സംഗീതത്തിന്റെ ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംഗീതവും നാട്ടനാട്ട് എന്ന ഗാനത്തിന് ലോകത്തിന്റെ നിറുകയായ ഓസ്കാർ പുരസ്കാരവും നേടി ഇന്ത്യൻ സംഗീതത്തിന്റെ അഭിമാനമായി മാറിയ കീരവാണി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ ഈണവും ഒരു കഥ പറയുന്ന സംഗീത ലോകത്തേക്ക് നമുക്കിപ്പോൾ സഞ്ചരിക്കാം. MM കീരവാണിയുടെ അനശ്വര സംഗീതത്തിനോടൊപ്പം ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഗാനം അദ്ദേഹത്തിന്റെ തമിഴ് സിനിമയിലൊരു ഗാനമാണ്. അദ്ദേഹത്തിന്റെ പേര് മരകതമണി കീരവാണി ആണെങ്കിലും തമിഴിൽ മരകതമണി എന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഡയറക്ടർ ബാലചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതി.

കീരവാണി സംഗീതം ചെയ്ത ഗാനം, അഴകൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബി പാടിയ ഈ മനോഹരമായ ഗാനം, സാദിമല്ലി പുച്ചരമേ എന്ന ഈ മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM LRG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

തമിഴിൽ മരകതമണി, മലയാളത്തിൽ കീരവാണി, ഹിന്ദിയിൽ MM കരീം, അങ്ങനെ മൂന്ന് പേരുകളിൽ നമുക്കൊക്കെ സുപരിചിതമായ ഒരേ ഒരു സംഗീത സംവിധായകൻ MM കീരവാണിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് മൂന്ന് സിനിമയിലൂടെയാണ് കീരവാണി എന്ന സംഗീത സംവിധായകന് പരിചയം. നീലഗിരി, സൂര്യമാനസം, ദേവരാഗം. അദ്ദേഹത്തിന്റെ ടോപ്പ് 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ സിനിമയുടെ ലിസ്റ്റിലുണ്ടാകുന്ന ഒരു പേര് തന്നെയാണ് സൂര്യമാനസം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചതിനൊപ്പം മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് കീരവാണി തന്നെ വേണം എന്ന് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ പലപ്പോഴും തെലുങ്ക് സിനിമകളിൽ അദ്ദേഹം തിരക്കായിരുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊരു സങ്കടം തന്നെയാണ്. എന്തായാലും നമുക്ക് സൂര്യമാനസം എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി KJ യേശുദാസ് പാടിയ തരളിതരാവിൽ മയങ്ങിയോ എന്ന ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹലി FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഈ ഒരൊറ്റ ഗാനം മതി എം എം കീരവാണി എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു കോട്ടവും തട്ടാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ശിശിരകാലമേകമിഥുനം. ഫേവററ്റ് പാട്ട് ഏതാണ് കീരവാണിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാം ഹിറ്റുകളാണല്ലേ. ദേവരാഗം എന്ന സിനിമയിലെ ഭരതന്റെ ഈ പടത്തിൽ ഏത് പാട്ട് എടുക്കണം എന്ന കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ജയചന്ദ്രനും ചിത്രചേച്ചിയും ചേർന്നാണ്. കീരവാണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അതേ ഫീച്ചേഴ്സാണ് പി ജയചന്ദ്രൻ എന്ന്. അദ്ദേഹം പല റെക്കോർഡിംഗ് സെഷൻസിന് വരുമ്പോഴും തന്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എ വി എം സ്റ്റുഡിയോയിൽ പണ്ട് പി ജയചന്ദ്രൻ ഒരു വോയിസ് റെക്കോർഡർ മറന്നു വെച്ചത് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി രാത്രി 10:30 അദ്ദേഹത്തിനെ വിളിച്ച് അത് അവിടെ തന്നെ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അത് അച്ഛന്റെ സ്വഭാവമാണ്, അച്ഛനും ഇങ്ങനെ തന്നെയാണ്. എന്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗായകനാണ് പി ജയചന്ദ്രൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പി ജയചന്ദ്രനും ചിത്രചേച്ചിയും അനശ്വരമാക്കിയ ഈ ഗാനം എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി കീരവാണി സംഗീതം ചെയ്ത് ദേവരാഗം എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എമ്മാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് ചിത്ര ചേച്ചി. അതുപോലെ തന്നെ MM കീരവാണി എന്ന സംഗീത സംവിധായകന് മാറ്റിവെക്കാൻ സാധിക്കാത്തൊരു പേര് തന്നെയാണ് KS ചിത്ര എന്ന ഗായിക. കാരണം അദ്ദേഹം ചിത്രചേച്ചിയുടെ പല റെക്കോർഡിങ്ങുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിൽ ഈ ഗായികയുടെ ഒരു കഴിവും അല്ലെങ്കിൽ ഈ ഗായികയുടെ ഒരു ശബ്ദമാധുര്യം തിരിച്ചറിയുകയും തന്റെ പിന്നീടുള്ള പാട്ടുകളിൽ, അത് തെലുഗായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, അതിലെല്ലാം ചിത്രയെ നിർബന്ധിച്ച് പാടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് MM കീരവാണി. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോക്ക് വെയിലേറ്റ താഴ്വരം എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KS ചിത്രപാടി, കെ ജയകുമാർ വരികൾ എഴുതി, സ്വർണ്ണച്ചാമരം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴൊക്കെ അതൊരു മികച്ച ടീം എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണെന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. എം എം കീരവാണി എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. ഈ സിനിമയുടെ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും തെലുങ്ക് വേർഷൻ ആണ് ആദ്യം ചെയ്യുക, പിന്നീട് ലിറിസിസ്റ്റ് വരികയും ബാക്കി ഭാഷകളിലേക്ക് അതിന്റെ തനിമ ചോർന്നു പോകാതെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ പാട്ടുകളെല്ലാം പല ഭാഷകളിലേക്ക് മാറ്റുകയും ചെയ്യും. എല്ലാ സിനിമ പോലെ തന്നെയാണ് ബാഹുബലി എന്ന സിനിമയെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളത്. അതേ ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് അതിലെ ഓരോ പാട്ടുകളും ചെയ്തിട്ടുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ മനോഹരമായി ആ സിനിമ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കപ്പെട്ടു, ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിച്ചു. ആൻഡ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും സിനിമയില്ലെങ്കിലും ആ പാട്ട് ജീവിക്കും എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ബാഹുബലി പോലുള്ള സിനിമയിലെ പാട്ടുകൾ ആ സിനിമയ്ക്കൊപ്പം പാട്ട് കാണുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണത എത്തൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഓരോ പാട്ടും ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ പാട്ടുകൾ തന്നെയാണ്. ബാഹുബലി എന്ന ചിത്രത്തിലെ ശിവശിവായ പോട്രി എസ് വിജയലക്ഷ്മിയും മരകതമണിയും ചേർന്ന് പാടി കർക്കി വരികൾ എഴുതിയ ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പകരം വെക്കാനില്ലാത്തൊരു ഗാനം, അതിന്റെ ഗാംഭീര്യം കൊണ്ട് ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ നിലകൊള്ളുന്ന ഒരു ഗാനം. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺ.

എം കീരവാണി എന്ന അതുല്യ സംഗീത സംവിധായകന്റെ ഇൻസ്പിറേഷൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ശിവദത്ത, അദ്ദേഹത്തിന്റെ അച്ഛൻ. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും സംസ്കൃതത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിരുന്ന ഒരു മനുഷ്യൻ. സ്ക്രിപ്റ്റ് എഴുതാനും ഡയലോഗ്സ് എഴുതാനും ഒക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ. ഒരു പാട്ടുകാരനാണ്, ഒരു കമ്പോസറാണ്, സിത്താറും ഹാർമോണിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് ഒരു സംശയം കൂടാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവദത്ത തന്നെയാണ് എം കീരവാണി എന്ന സംഗീത സംവിധായകന്റെ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ പ്രേരണയും. ആ ഇൻസ്പിറേഷനിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ശശികല ചാർത്തിയ ദീപാവലയം എന്ന ഗാനമാണ് ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി, കെ എസ് ചിത്രപാടി, എം കീരവാണി സംഗീതം ചെയ്ത് ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതത്തെ ഒരു അനുഗ്രഹമായി കാണുന്ന കലാകാരൻ MM കീരവാണി, മരകതമണി, MM കരീം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഗങ്ങളും പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു തുറന്ന പുസ്തകമാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്ത് ഓരോ രാഗത്തിൽ നിന്നും മനോഹരമായ ഗാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഓരോ പാട്ടുകൾ ചെയ്യാൻ അദ്ദേഹം തുടങ്ങുമ്പോഴും ആ രാഗവും ആ താളവും ഒക്കെ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഒരു അദൃശ്യ ശക്തി അദ്ദേഹത്തിന്റെ ഒപ്പം എപ്പോഴും നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് MM കീരവാണി. എന്നാൽ ഈ സംഗീത സംവിധായകൻ ബാഹുബലി എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്, ഒരു ജീവൻ ഒരു ത്യാഗം എന്ന ഒരു ഇമോഷണൽ സോങ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ തിയേറ്ററിൽ കേട്ടു. ആ പാട്ട് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, ബാഹുബലി ടു ദ കൺക്ലൂഷൻ എന്ന സിനിമയ്ക്ക് വേണ്ടി MM കീരവാണി കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാകാരനായിരുന്നില്ല എം എം കീരവാണി. അങ്ങനെയാണ് ബോളിവുഡ് എന്ന വലിയ ലോകത്തേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുന്നത്. ആൻഡ് അതിലെ ഒരൊറ്റ പാട്ട് മതി അദ്ദേഹത്തിന്റെ മെലഡി റേഞ്ച് നമ്മൾ മനസ്സിലാക്കാൻ. തൂമിലെ ദിൽഖിലെ പല വേർഷൻസ് അദ്ദേഹം ഈ പാട്ടിന്റെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹിന്ദിയിൽ തന്നെ കേൾക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആ പാട്ട്. ക്രിമിനൽ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഗാനം. ഓരോ വർഷവും ഒന്നോ രണ്ടോ തമിഴ് സിനിമയുടെ ഭാഗമാകാറുണ്ട് എം എം കീരവാണി. പക്ഷേ അദ്ദേഹം ചെയ്ത ഇത്തരം പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക്, മെലഡികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് എം എം കീരവാണി. അദ്ദേഹത്തിൽ നിന്നും ജനിച്ച ഒരു മനോഹര ഗാനം അൽക യാഗ്നിക്കും കുമാർ സാനുവും ചേർന്ന് പാടി ഇന്ദിവാർ വരികൾ എഴുതിയ ക്രിമിനൽ എന്ന സിനിമയിലെ പാട്ട്. ഈ റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എമ്മിൽ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മികച്ച ഗാനത്തിന് ഓസ്കാർ നേടിയ ഇന്ത്യൻ സംഗീത സംവിധായകൻ, അതും ഒരു ഇന്ത്യൻ പ്രൊഡക്ഷനിലുള്ള സിനിമയ്ക്ക്. RRR എന്ന സിനിമയാണ് അങ്ങനെ ടോപ്പ് ഓഫ് ദ വേൾഡിലേക്ക് എത്തിയത് അല്ലെ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിലും ഓസ്കാർ എന്ന അവാർഡ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. ഓസ്കാർ സ്പീച്ച് വെറും 45 സെക്കൻഡുകൾ മാത്രമാണ്. അതിൽ അദ്ദേഹം ആ എൻറ്റയർ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഓസ്കാർ സ്പീച്ചിൽ അദ്ദേഹം പാട്ട് പാടുകയും ചെയ്തു. കാരണം 45 സെക്കൻഡിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നന്ദി മുഴുവൻ അറിയിക്കാൻ സാധിക്കുക അല്ലേ. പക്ഷേ അവസാനം ജയ് ഹിന്ദ് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റിയില്ല എന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എനിവേ, അതിൻ്റെ കൊറിയോഗ്രാഫറിനും ഡയറക്ടറിനും ലിറിസിസ്റ്റിനും കമ്പോസർ എല്ലാവർക്കുമുള്ള ആ ഒരു കമ്പൈൻ എഫേർട്ടിൻ്റെ റിസൾട്ടായിരുന്നു RRR എന്ന സിനിമയിലെ നാട്ടുനാട്ട് എന്ന സോങ്. എന്തായാലും ഈ പാട്ട് പ്ലേ ചെയ്യാതെ MM കീരവാണി എന്ന സംഗീത സംവിധായകനെ പറ്റിയുള്ള ഈ ഒരു ഷോ കംപ്ലീറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലഭൈരവ, രാഹുൽ എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു തെലുഗ് വേർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചന്ദ്രബോസ് വരികളെഴുതിയ നാട്ടുനാട്ട് സോങ്, ഓൺ അഹലിയ FM. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ MM കീരവാണി എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. ആൻഡ് നിങ്ങളുടെ കൂടെ RG ഹീര.

മരകതമണി എം എം കീരവാണി എം എം കരീം, ഏത് പേരിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന സംഗീതത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു മിനിമലിസമാണ്. ആ പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വളരെ ഒരു ഒരു മിതത്വം, ഒരു ലഘുത്വമൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനായിട്ടുള്ള മറ്റ് സംഗീത സംവിധായകരാണ്. കെ വി എം ആൻഡ് എം എസ് വി പോലെയുള്ള അതുല്യ കലാകാരന്മാരുടെ പാട്ടുകൾ കേട്ടുകേട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും അത്തരമൊരു ഒരു സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു മിനിമലിസം നമുക്ക് കാണാൻ സാധിക്കും. അൽക യാഗ്നിക് പാടിയിട്ടുള്ള സഖം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ആനന്ദ് ബക്ഷി വരികൾ എഴുതിയ പഡ് ലിഗ് കേ എന്ന് പറഞ്ഞ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയ ഒരു ഗാനം. യെസ്, അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമ്മൾ ഇനിയും കേൾക്കും. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എന്നൊരറുതി.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ് അറിയണ്ടേ? നമ്മൾ ഓരോരുത്തരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. തിളക്കമുള്ള ആരോഗ്യമുള്ളതുമായ നല്ല സ്കിന്നും സൗന്ദര്യവും എങ്ങനെ സ്വന്തമാക്കാം, ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഇതിനെ കുറിച്ചാണ് കേട്ടോ. മേക്കപ്പ് ഉപയോഗിച്ച് താൽക്കാലികമായി ഭംഗി വരുത്തുന്നതിനേക്കാളും പ്രധാനം ഉള്ളിൽ നിന്ന് തിളങ്ങുന്ന ആരോഗ്യകരമായ ഒരു ചർമ്മമാണ്, ശരിയല്ലേ? ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ, അത് ഏതൊരു പെണ്ണിന്റെയും ഒരു സ്വപ്നമാണ്. ഈ കെട്ടിപ്പടുക്കുക. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ചർമ്മത്തിന്റെ പ്രകൃതം, അതായത് സ്കിൻ ടൈപ്പ് തിരിച്ചറിയുക എന്നതാണ്. പ്രധാനമായും 4 ടൈപ്പ് സ്കിന്നുകളാണുള്ളത്. ഒന്നാമത്തേത് എണ്ണമയമുള്ള ഓയിലി സ്കിൻ. മുഖത്തെപ്പോഴും അമിതമായ എണ്ണമയോ എളുപ്പത്തിൽ മുഖക്കുരുവും വരാനുള്ള സാധ്യത. രണ്ടാമത്താണ് വരണ്ട ചർമ്മം, അതായത് ഡ്രൈ സ്കിൻ. ഈർപ്പമില്ലാത്തതും ചൊറിച്ചിലും അനുഭവപ്പെടുന്നതുമായ ഒരു ചർമ്മം. മൂന്നാമത്തെന്ന് പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ. മൂക്ക്, നെറ്റി, താടി, ഈ ടീ സോൺ ഭാഗങ്ങളിൽ എണ്ണമയവും കവിളുകളിൽ വരൾച്ചയുമുള്ള ഒരു പ്രകൃതം. നാലാമത്താണ് സെൻസിറ്റീവ് സ്കിൻ. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചുവന്ന് തടിക്കുകയോ അല്ലെങ്കിൽ അലർജി ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങളുടെ ചർമ്മം ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുയോജ്യമായ പരിചരണം നമുക്ക് നൽകാൻ സാധിക്കൂ. സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ CTM റുട്ടീൻ, അതായത് ക്ലെൻസിംഗ് ടോണിംഗ് മോയ്സ്ചറൈസിംഗ് റുട്ടീൻ എന്താണെന്ന് ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞുതരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ എഫ്എം 90.4? നമ്മൾ ചർമ്മം തിളക്കമുള്ളതാക്കാൻ ദിവസവും ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ 4 കാര്യങ്ങളാണ് ഈ CTMS റുട്ടീൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ക്ലെൻസിങ്. രാവിലെയും രാത്രി കിടക്കുന്നതിന് മുൻപും നിങ്ങളുടെ ചർമ്മത്തിന് ചേരുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖത്തിലെ അഴുക്കും എണ്ണമയവും നീക്കിക്കളയുക. അമിതമായി സോപ്പ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മറന്നുപോരുത്. ഇനി രണ്ടാമതായി ടോണിംഗ് ആണ്. ക്ലെൻസിങ്ങിന് ശേഷം ചർമ്മത്തിലെ സുഷിരങ്ങൾ പോർസ് അടയ്ക്കാനും pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ആൽക്കഹോൾ ഇല്ലാത്ത നല്ലൊരു ടോണറോ റോസ് വാട്ടറോ ഉപയോഗിക്കാം. മൂന്നാമതായി മോയ്സ്ചറൈസിങ്. ചർമ്മത്തിന് ഈർപ്പം നൽകുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഓയിലി സ്കിൻ ഉള്ളവര് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻ ഉള്ളവര് ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസറും തിരഞ്ഞെടുക്കുക. നാലാമതായി പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ മാൻഡേറ്ററി ആണ്. വെയിലത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ദിവസവും SPF 30 അഥവാ SPF 50 ഉള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചോളാം. സൂര്യനിൽ നിന്നുള്ള UVA UVB റേസുകള് ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാക്കാനും കറുത്ത പാടുകൾ വരുത്താനും പ്രായക്കൂടുതൽ തോന്നിക്കാനും പ്രധാന കാരണങ്ങളാണ്. ഇപ്പോ പുറമേ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? ഇനി അടുത്തതായിട്ട് ചർമ്മത്തിന് നല്ല ഗ്ലോയിങ് കിട്ടാൻ ഉള്ളിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: Dr. Ahilya. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. പുറമേ പുരട്ടുന്ന ക്രീമുകളെക്കാളും 70% പങ്കും വഹിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവുമാണ്. ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാലോ? ഒന്നാമതായി, ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയി സൂക്ഷിക്കണം. ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ, ടോക്സിൻസിനെ പുറന്തള്ളാനും ചർമ്മത്തിലെ വരൾച്ച മാറ്റി സ്വാഭാവികമായ തിളക്കം നൽകാനും സഹായിക്കും. രണ്ടാമതായി പറയുകയാണെങ്കിൽ, വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, തക്കാളി, പേരയ്ക്ക എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മത്തിലെ കൊളാജൻ ഉൽപാദനം കൂട്ടാനും കറുത്ത പാടുകൾ അപ്രത്യക്ഷമാക്കാനും സഹായിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ആന്റി ഓക്സിഡൻസുകൾ ഉപയോഗിക്കാനുള്ളത്. ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ഗ്രീൻ ടീ, നട്സുകൾ എന്നിവ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിലെ കോശങ്ങളുടെ വീണ്ടെടുപ്പിന്, അതായത് സെൽ റിപ്പയർ, മെച്ചപ്പെട്ടതാകും. നാലാമത്തെ കാര്യമാണ് പഞ്ചസാരയും ജങ്ക് ഫുഡ്സും ഒഴിവാക്കുക എന്ന് പറയുന്നത്. അമിതമായ മധുരവും വറുത്ത ഭക്ഷണങ്ങളും രക്തത്തിലെ ഇൻസുലിൻ വർദ്ധിപ്പിക്കുകയും മുഖക്കുരു പെരുകാനും കാരണമാകുകയും ചെയ്യും. സോ, അടുത്തതായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ പ്രകൃതിദത്ത സൗന്ദര്യ കൂട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാലോ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ എഫ്എം 90.4-ൽ വില കൂടിയ കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതെ അടുക്കളയിലെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ട് ചർമ്മം എങ്ങനെ പരിചരിക്കാം എന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തത് ഈ കടലമാവും തൈരും, ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണത്. 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ തൈര്, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ കലർത്തി മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റ്സിന് ശേഷം കഴുകി കളയുക. ഇത് ചർമ്മത്തിലെ അഴുക്കുകളും കരിവാളിപ്പും, അതായത് സൺ ടാൻ, മാറ്റും. രണ്ടാമത്തതായിട്ട് അലോവേര ജെൽ, ശുദ്ധമായ കറ്റാർവാഴയുടെ നീര് രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ അണുബാധകൾ തടയാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കും. ഇനി മൂന്നാമത്തതായി തക്കാളി നീരും തേനും ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് സഹായിക്കും. ഒന്നാമതായി തക്കാളി നീരും തേനും ചേർത്ത് മുഖത്ത് മസാജ് ചെയ്യുന്നത് കറുത്ത പാടുകൾ മാറാനും ചർമ്മത്തിലെ സുഷിരങ്ങൾ ചുരുങ്ങാനും നല്ലതാണ്. നാലാമത്തതാണ് മുൾട്ടാനി മിൽട്ടി. അത് ഓയിലി സ്കിൻ കെയർ ആണ്. അമിത എണ്ണമയമുള്ളവര് മുൾട്ടാനി മിട്ടി റോസ് വാട്ടറിൽ ചാലിച്ച് പാക്കായി ഇടുന്നത് എണ്ണമയം നിയന്ത്രിക്കും. ഇനി സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ? അതും കൂടെ അറിഞ്ഞാലല്ലേ കംപ്ലീറ്റ്ലി അതിനെ വേണ്ടാന്ന് വെച്ച് നല്ല ശീലത്തിലേക്ക് കടക്കാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: Hello, welcome back to Dr. Ahalya. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മൾ ഒഴിവാക്കേണ്ട പ്രധാന തെറ്റുകളും മികച്ച ശീലങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വളരെ സിമ്പിളായും വളരെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, മേക്കപ്പോടെ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. രാത്രിയിലും മേക്കപ്പ് നീക്കം ചെയ്യാതെ ഉറങ്ങുന്നത് നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടിയാനും, അതായത് ക്ലോഗ്ഡ് പോർസ്, കടുത്ത മുഖക്കുരുവിനും കാരണമാകും. ഇനി രണ്ടാമത്തെ കാര്യം, മുഖക്കുരു പൊട്ടിക്കരുത്. മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് ഞെക്കി പൊട്ടിക്കുന്നത് നമ്മുടെ പലരുടെയും ശീലമാണ്. അത് പക്ഷേ ചർമ്മത്തിന് ശാശ്വതമായ പാടുകളും അണുബാധയും ഉണ്ടാക്കും. സോ ആ ഒരു ശീലമുള്ളവര് അതിനോട് തൽക്കാലം ടെറ്റർ ബൈ ബൈ പറയുന്നത് നല്ലതായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ബ്യൂട്ടി സ്ലീപ്പാണ്. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ ലഭിക്കുന്ന സുഖകരമായ ഉറക്കമാണ് ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക ഉപാധി എന്ന് പറയുന്നത്. ഉറക്കത്തിലാണ് ചർമ്മത്തിലെ മൃദുകോശങ്ങളും മാറി

പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു. നാലാമത്തെ കാര്യമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന് പറയുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ ചർമ്മത്തിന്റെ ഭംഗി കെടുത്തും എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. സോ സ്ട്രെസ് ഉള്ളപ്പോൾ അതെങ്ങനെയും മാറ്റാനുള്ള പോംവഴി നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ചോളാം. യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ നിറത്തിലല്ല, മറിച്ച് അതിന്റെ ആരോഗ്യത്തിലാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ചർമ്മത്തെ നിങ്ങൾ സ്നേഹിക്കുക. എനിക്ക് കളറില്ല, എനിക്ക് മുഖക്കുരുവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കോംപ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കാതെ എങ്ങനെ നല്ല ഗ്ലോയിങ് സ്കിന്നെ നാച്ചുറലായി വരുത്താം എന്നുള്ള ടിപ്സും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അത് ചെയ്യാനും ശ്രമിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്യൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായി ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നറിയോ? നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും 100% ശരിയാണെന്നും അല്ലെങ്കിൽ നമ്മൾ തികച്ചും യുക്തിസഹമായാണ് എപ്പോഴും ചിന്തിക്കുന്നതും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ ശരിക്കും കരുതാറ്? എന്നാൽ അതല്ല സത്യം. ലൈ നമ്മുടെ തലച്ചോറ് ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കുറെ കുറുക്കു വഴികൾ തേടാറുണ്ട്. ഇതിന്റെ ഫലമായി നമ്മൾ അറിയാതെ നമ്മുടെ തീരുമാനങ്ങളിൽ വലിയ തെറ്റുകളും സംഭവിക്കാറുണ്ട്. അപ്പോൾ മനഃശാസ്ത്രത്തിൽ ഇതിനെയാണ് എന്ത് പറയുന്നേ, കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയാറ്, അഥവാ ചിന്താ വൈകല്യങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളിൽ നമ്മൾ വീഴുന്നത് മുതൽ ബിസിനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ ഇതിന്റെ ഫലമാണ്. അപ്പോൾ എങ്ങനെ ഈ ചിന്താ ചതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? ഒരു വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കർ ആകാനായിട്ട് എങ്ങനെ നമുക്ക് സാധിക്കും? ഇതിനുള്ള മൈൻഡ് ഹാക്കുകളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സ്. മൈ കോഡ് ഇറ്റ്സ് മീ ആർജെ ആയിയാ.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. നമ്മളെല്ലാവരും ദിവസവും വീണു പോകുന്ന ഏറ്റവും വലിയ ചിന്തയാണ്, അല്ലെങ്കിൽ ചിന്താ ചതിയാണ് എന്ത്, കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പൊ അതെന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നേ. കൂടെ അങ്ങനെ നമുക്കൊരു കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയാണ് നല്ലത്, അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണക്രമം ആരോഗ്യത്തിന് കേടാണ്, നമ്മുടെ ആ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന വാർത്തകളും തെളിവുകളും മാത്രം നമ്മൾ എന്ത് ചെയ്യും, തിരഞ്ഞു പിടിച്ച് വായിക്കാനായിട്ട് നോക്കും അല്ലേ. എന്നാൽ നമ്മുടെ അഭിപ്രായത്തിനെതിരായ സത്യങ്ങളിൽ തലച്ചോർ തനിയെ അവഗണിക്കും, അല്ലെങ്കിൽ അത് നുണയാണെന്ന് തള്ളിക്കളയുകയും ചെയ്യാറുണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ വേഗത്തിൽ പ്രചരിക്കാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. ഇപ്പോ അതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും? അതായത് ഇപ്പൊ നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും ചോദ്യം ചെയ്യുക, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അതിന് എന്താണ് തെളിവെന്ന് സ്വയം ചോദിക്കുക, മനസ്സിലായോ? സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നഷ്ടം ഭയന്ന് തെറ്റുകൾ ആവർത്തിക്കുന്ന ഒരു സങ്ക് കോസ്റ്റ് ഫാലസിയെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു സങ്ക് കോസ്റ്റ് ഫാലസി? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 degree-ൽ നമ്മൾ മടങ്ങിയെത്തുന്നു കൂടെ. ഇറ്റ്സ് മീ ആർഷി. അയ്യ, അപ്പൊ അടുത്ത ആ ഒരു ടിപ്പ്. ഇപ്പോൾ ഒരു മോശം സിനിമ തിയേറ്ററിൽ കാണാൻ നമ്മൾ കയറുന്നു. ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ സിനിമ മോശമാണെന്ന് മനസ്സിലായി. എന്നാലും ഞാനൊരു 200 രൂപ കൊടുത്തു, ടിക്കറ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ഭാഗം കൂടി കണ്ടേ അടങ്ങൂ എന്ന് വിചാരിച്ച് 3 മണിക്കൂർ സഹിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടാവും അല്ലേ. ഇതിനെയാണ് എന്ത് പറയുന്നതെന്നറിയോ, ഈ സങ്കൂസ് ഫലാസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, മുടക്കിയ പണമോ സമയവും ഓർത്തിട്ട് ഇനി ഒരു ഭാവി ഇല്ലാത്ത ബിസിനസ്സിലോ അല്ലെങ്കിൽ പഠനത്തിലോ മോശം ബന്ധങ്ങളിലോ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്സിലൊക്കെ നിന്ന് പോകുന്നതൊക്കെ മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കടന്നുപോയ സമയമോ പണമോ ഇനി തിരിച്ചു കിട്ടില്ല. എന്നാൽ നമ്മുടെ ഫ്യൂച്ചറിലെ, നമ്മുടെ ഭാവിയിലെ സമയവും നിക്ഷേപവും രക്ഷിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം, തീരുമാനമെടുക്കണം അല്ലേ. ആ ഒരു കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെ കുറിച്ചാണെന്നറിയോ, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുന്ന ബാഡ് വാഗൻ എഫക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു ബാഡ് വാഗൻ എഫക്റ്റ് കേൾക്കാൻ നമുക്ക്. 360 degree. ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ അല്ല സിനിമ ഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെ ഇറ്റ്സ് മീ ആർജേ അഹില്യ. എല്ലാവരും ആ വഴിക്ക് പോകുന്നത് കൊണ്ട് ഞാനും പോയി എന്ന് നമ്മൾ പറയാറില്ലേ, ഇതിനെയാണ് എന്ത് പറയാറ്, ബാഡ് വാഗൺ എഫക്റ്റ്. അതായത് ഇപ്പോൾ മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം അത് ശരിയാണെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കോഴ്സിന് ചേരുമ്പോൾ ഞാനും ചേരുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഒരു പ്രത്യേക സാധനം വാങ്ങുമ്പോൾ അത് വാങ്ങുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ശരിക്കും ജേർണലിസ്റ്റ് എന്താ നമ്മൾ ഓർക്കേണ്ടേ, ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യം ചെയ്യുന്നു എന്തുകൊണ്ട് മാത്രം അത് ശരിയാകണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചേരുന്നതാണോ അത്, ആ ഒരു കാര്യത്തിലേക്കാണോ എന്നുള്ളത് കൃത്യമായ ഒരു ആലോചന, അല്ലെങ്കിൽ കൃത്യമായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടിപ്പ്, ഞാൻ ഇന്ന് വളരെ സ്പീഡിലെ ടിപ്സിലേക്ക് പോകുന്നുണ്ട്, യെസ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം വേഗം അടുത്ത ടിപ്സിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇലോൺ മസ്ക് ഉപയോഗിക്കുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് എന്താണ് അറിയാം 360 ഡിഗ്രിയിൽ മനോഹരമായ പാട്ടിന് ശേഷം. കൂടെ ഇറ്റ്സ് മീ ആർജേ അഹില്യ വിത്ത് യു.

360 degree. ഹലോ, വെൽക്കം ബാക്ക്. യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കൂടെയുള്ളത് ഞാൻ അയിനിയാണേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേറ്റർ ആയ ഇലോൺ മസ്ക് അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു പ്രശസ്തമായ ചിന്താ രീതിയാണ് എന്ത്? ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്. എന്താണ് ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ്? അതായത് ഒരു പ്രശ്നം വരുമ്പോൾ അതിന് നിലവിലുള്ള രീതിയിൽ ചിന്തിക്കാതെ അതിനെ ഏറ്റവും ലളിതമായ അടിസ്ഥാന സത്യങ്ങളിലേക്ക്, അതായത് ഫണ്ടമെന്റൽ ട്രൂത്ത്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിലേക്കാക്കുന്ന രീതി. ഇപ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് പകരം ഈ കാര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിലേക്ക് നമ്മുടെ ആലോചനയെ മാറ്റുക. അപ്പോ ഇതെന്ത് ചെയ്യും? ഇത് പുതിയ ഐഡിയകളും വിപ്ലവകരമായിട്ടുള്ള പരിഹാരങ്ങളും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹലോ ഹലോ ഹലോ അല്ല, ഇത് ഹലോ എഫക്ട്. യെസ്, ഇനി നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്ന ഹലോ എഫക്റ്റിനെ കുറിച്ചാണ്. കൂടെ എന്താണ് ഈ ഒരു ഹലോ എഫക്ട്? അതായത് ഒരു വ്യക്തി നല്ല വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കണ്ടാൽ അയാൾ എല്ലാ കാര്യത്തിലും മിടുക്കനും നല്ല സ്വഭാവമുള്ളവനും ആയിരിക്കും എന്ന് നമ്മൾ

ം ഇങ്ങനെ എന്ത് ചെയ്യും, ഊഹിക്കും അല്ലെ, നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇപ്പോ ഈ മനഃശാസ്ത്രത്തിൽ ഇതിനെ ഹാലോ എഫക്ട് എന്നാണ് വിളിക്കാറ്. അതായത് ഇപ്പോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ ഒരു നല്ല ഗുണം കണ്ടാൽ നമ്മൾ അവരുടെ ബാക്കി എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്യും, നല്ലതാണെന്ന് അങ്ങ് വിലയിരുത്തി കളയും അല്ലെ, ഒറ്റടിക്ക് അവിടെ നമ്മൾ മാർക്ക് ഇടാണ്, ജഡ്ജ് ചെയ്യും. ഇപ്പോ സുന്ദരനായ ഒരു വ്യക്തി സത്യസന്ധനായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു ഹാലോ എഫക്റ്റ് ആണ്. ഇപ്പൊ പരസ്യങ്ങളിൽ സൂപ്പർ സ്റ്റാറുകൾ ഒരു സാധനം ഉപയോഗിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മളത് വാങ്ങുന്നതും ഇതേ തത്വം കാരണം തന്നെയാണല്ലേ. അപ്പോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വിഷയത്തെയോ വിലയിരുത്തുമ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ വീഴാതെ അവരുടെ പ്രവൃത്തികളെയും സത്യസന്ധതയെയും മാത്രം അളക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രമിക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതായത് നമ്മുടെ ചിന്തകളെ നവീകരിക്കാനായിട്ട് സഹായിക്കുന്ന 5 വൈസ് ഉണ്ട്. യെസ്, എന്തായിരിക്കും ഈ 5 വൈസ്? തുടർന്ന് കേൾക്കാം സിലെല്ലാം ബ്രേക്കിന് ശേഷം.

360 ഡിഗ്രി. വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കോഗ്നിറ്റീവ് ബയസ് എപ്പിസോഡിന്റെ ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ളത് ഞാൻ അയിലിയാണ്. ഈ ടൊയോട്ട കമ്പനി വികസിപ്പിച്ചെടുത്ത വളരെ ലളിതമായ ഒരു പ്രോബ്ലം സോൾവിംഗ് രീതിയാണ് ഈ ഫൈവ് വൈസ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മുകളിൽ വെറുതെ പരിഹാരം കാണാതെ തുടർച്ചയായിട്ട് 5 തവണ എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. ഇന്ന് ജോലിക്ക് വൈകിയെത്തി, എന്തുകൊണ്ട്? ബസ് കിട്ടിയില്ല, അത് കാരണം 1. കാരണം 2 എന്താ? വീട്ടിൽ നിന്ന് വൈകിയതാണ്, അതുകൊണ്ടാണ് ബസ് കിട്ടാഞ്ഞത്. അപ്പോൾ കാരണം 3-ലേക്ക് എത്തുന്ന സമയത്ത് രാവിലെ വൈകിയാണ് എഴുന്നേറ്റത്, എന്തുകൊണ്ട്? അലറാം അടിച്ചപ്പോൾ ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങി, എന്തുകൊണ്ട്? യഥാർത്ഥ കാരണം ഇന്നലെ രാത്രി 2 മണി വരെ ഫോൺ നോക്കി കിടന്നു. അപ്പം എവിടെയാണ് കാരണം കിടക്കുന്നത്? ഇന്നലെ രാത്രി 12 മണി വരെ ഫോണിൽ കളിച്ചതാണ്, അവിടെയാണ് ആ കാരണം കിടക്കുന്നത് അല്ലേ. അല്ലാതെ ബസ് മിസ്സായതുകൊണ്ട് ഓഫീസിലേക്ക് ലേറ്റ് ആയതാണോ? അല്ല, ഇതിന് പിന്നിൽ ഒരു 5 റീസൺസ് ഉണ്ട്. അതാണ്, അതായത് ഇപ്പോൾ പ്രശ്നം ബസ് കിട്ടാത്തതല്ല, രാത്രിയിലെ ഫോൺ ഉപയോഗമാണ്. 5 തവണ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏത് വലിയ പ്രശ്നത്തിന്റെയും യഥാർത്ഥ വേര് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ.

360 degree. ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ചിന്താ വൈകല്യങ്ങളും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പതിയെ പൂർണ്ണമാവാൻ പോവാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ സ്വന്തം ചിന്തകളെ പിന്തുണയ്ക്കുന്ന കൺഫർമേഷൻ ബയാസ്, നഷ്ടം ഭയന്ന് സമയം പാഴാക്കുന്ന സൺകോസ്റ്റ് ഫാലസി, ആട്ടിൻകൂട്ടത്തെ പോലെ പോകുന്ന ഈ ബാക്ക് ബാക്കൻ എഫക്ട്, അതുപോലെ തന്നെ അടിത്തറയിൽ നിന്ന് ചിന്തിക്കുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ രീതി, ബാഹ്യരൂപത്തിൽ വീഴുന്ന ഹാലോ എഫക്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് 5 വൈസ് ഫോർമുല, അങ്ങനെ സ്വന്തം പുതിയ കൂർമതയുള്ളതാക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? തെറ്റായ ചിന്തകളെ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും ശരിയായ തീരുമാനങ്ങളും വലിയ വലിയ വിജയങ്ങളും ഉണ്ടാകുന്നത്. ആ കാര്യം നിങ്ങൾ ഇനി മറന്നുപോകരുത് കേട്ടോ. അപ്പൊ എന്നാലും ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരും. അതുവരെ വ്യക്തതയുള്ള ചിന്തകളോടെ ബുദ്ധിപൂർവ്വം സന്തോഷമായിട്ടിരിക്കാം. കീപ് സ്മൈലിംഗ്, തിങ്കിംഗ് ക്രിട്ടിക്കലി, ആക്ട് വൈസ്ലി. ദിസ് ഇസ് ആർജി ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: ശ്രദ്ധയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: जन्नत है तो बस यही है, यही है, यही है।
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഐ, എന്തായത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിബിജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ

0: നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാൻ രചിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തുഫാന്റെ നർക്കോ ഫണ്ടിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തുഫാന്റെ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തുഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചുനീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ GDP മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ

വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള യുപിഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷാ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. പേവിഷബാധയെ അറിയാം, പ്രതിരോധിക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ സിനിയ ടി നുജും, പ്രൊഫസർ ആന്റ് ഹെഡ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം. അവതരണം നവനീത. ഇന്ന് സെപ്റ്റംബർ 28, ലോക പേവിഷബാധ ദിനം. 2026 വേൾഡ് റാബീസ് ഡേയുടെ പ്രസക്തമായ സന്ദേശം സ്ട്രോങ്ങർ ടുഗദർ, ഒന്നിച്ചു മുന്നേറാം, കൂടുതൽ കരുത്തോടെ എന്നതാണ്. മനുഷ്യരിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ റാബീസ് അവസാനിപ്പിക്കാനാവില്ല. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, നമ്മുടെ സമൂഹം, പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, മൃഗസംരക്ഷണ വിഭാഗം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ വർഷവും കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നുണ്ടെങ്കിലും ഇന്നും കേരളത്തിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധയെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇന്നും മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റമുള്ള പ്രതിരോധ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച്

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: FM 90.4. It's rhythm of Palakkad. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ഇത് നമ്മ നേരം. ചെന്നൈനെ സൊന്നാ നമ്മൾക്ക് ഫസ്റ്റ് എന്ന ഞാപകത്തിൽ വരും? ട്രാഫിക്, ഹീറ്റ്, മെറീന ബീച്ച്, ഫിൽട്ടർ കോഫി, IT കോറിഡോർ. ആനാ ചെന്നൈയില് ഇന്നൊരു വേൾഡ് ഇരിക്കു. അത് നമ്മ സിറ്റിക്ക് രൊമ്പ പക്കത്തിൽ ഇരുന്നാലോ നിറയെ പേർ നോട്ടീസ് പണാത ഒരു വേൾഡ്, പള്ളിക്കരണൈ മാഷ്ലാൻഡ്. ഇപ്പോ അങ്ങ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിരിക്കു, ഒരു പേർ ടെറക് സാൻഡ് പൈപ്പേഴ്സ്. ഇൻ ദ സ്മോൾ ബേർഡ്സ് എങ്കരുന്ന് വരുന്നത് തരീമ? തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ട്രാവൽ പണി രൊമ്പ ദൂരത്തിലിരുന്ന് ചെന്നൈക്ക് വന്നിരിക്കു. ആൻഡ് ഇന്റെ സൈറ്റിംഗ്നാല് പള്ളിക്കരണയിലെ ഡോക്യുമെന്റഡ് ബേർഡ് സ്പീഷീസ് കൗണ്ട് 204 205 ഇൻക്രീസ് ആയിരിക്കും. സോ ഇന്ന് ചിന്ന ബേർഡെ പറ്റി മറ്റും ഇല്ലാമ, വൈ ഡസ് ദിസ് ട്രാവൽ ദിസ് ഫാർ, വൈ പള്ളിക്കരണൈ ഒരു വെറ്റ്ലാൻഡ് സിറ്റിക്ക് എന്ന ഇമ്പോർട്ടൻസ് അപ്പിനെ കൊഞ്ചം ഇൻട്രസ്റ്റിംഗ് ആണ് വിഷയങ്ങൾ നാം ഇനിക്ക് പേസ പോറോ. ഇത് അഹല്യ FM 90.4 ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദ ഫസ്റ്റ് സോങ്. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. സോ നമ്മ ചെന്നൈക്ക് ടെറക് സാൻഡ് പൈപ്പേഴ്സ് വന്നിരിക്കു. ഫസ്റ്റ് ഇന്ത പേര് കൊഞ്ച് ഡിഫറെന്റാ ഇരിക്കില്ല, ടെറക് സാൻഡ് പൈപ്പേഴ്സ്. ഇത് ഒരു സ്മോൾ വെയ്ഡിംഗ് ബേർഡ്. വെയ്ഡിംഗ് ബേർഡ്നാ ഷാലോ വാട്ടറിൽ ഇല്ലേ മഡ് ഫ്ലാറ്റിൽ നടന്ന് അങ്ങേ ഇരിക്കുന്ന സ്മോൾ ഇൻസെക്ട്സ്, വേംസ്, അക്വാട്ടിക് ക്രീച്ചേഴ്സ് മാതിരി ഫുഡ് തേടി തേടി സാപ്പിടുന്ന ബേർഡ്സ്. ഇന്ത ബേർഡോട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്നാ, ഇത് നമ്മ തമിഴ്നാട്ടിൽ പെർമനന്റാ ഇരിക്കുന്ന ഒരു ബേർഡ് ഇല്ല, ഇത് ഒരു മൈഗ്രേറ്ററി ബേർഡ്. അതായത് ഒരു പ്ലേസിൽ ബ്രീഡ് പണോ, സീസൺ ചേഞ്ച് ആകുമ്പോൾ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ട്രാവൽ പണി ഇന്നൊരു പ്ലേസുക്ക് വരും. കറന്റ് റിപ്പോർട്ട് പടി ഇന്ത ടെറക് സാൻഡ് പൈപ്പേഴ്സ് സദേൺ ഫിൻലാൻഡ്, നോർത്ത് വെസ്റ്റ് റഷ്യ, ഉക്രൈൻ ആൻഡ് പാർട്സ് ഓഫ് സൈബീരിയ മാതിരി ഫാർ നോർദേൺ റീജിയൻസിൽ ബ്രീഡ് പണു. വിന്റർ സീസണിൽ വാർമർ പ്ലേസസ്ക്കു ട്രാവൽ പണു. ആൻഡ് ഇന്ത സീസണിൽ ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ ചെന്നൈയുടെ പള്ളിക്കരണൈ മാർഷൽ ലാൻഡും വന്നിരിക്കു. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ഡെയിലി ചെന്നൈ ട്രാഫിക്കിൽ 5 kilometers ട്രാവൽ പണ കൂടെ സംടൈംസ് ரொம்ப ടയർഡ് ആകിടും. ബട്ട് ദീസ് ലിറ്റിൽ ബേർഡ്സ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ്, ഗൂഗിൾ മാപ്പില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല, GPS ആപ്പ് കൂടെ ഇല്ല, സ്റ്റിൽ എവറി ഇയർ റൈറ്റ് ഹാബിറ്റാറ്റ ഫൈൻഡ് പണി വരുത്. സോ ഇതാ ഇതോട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. സോ ഇന്നും നിറയെ വിഷയങ്ങൾ ഇതെ പറ്റി പേശണോ ആ പാട്ടിക്കപ്പുറം. ഇത് അഹല്യ FM 90.4 and this is RJ Heera with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര. ഇത് നമ്മ നേരം. സോ നമ്മ ടെറക്സ് ആൻഡ് പൈപ്പേഴ്സ് പറ്റി പേസിട്ടിരുന്നോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, വൈ ഡസ് എ ബേർഡ് ട്രാവൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ്? സിംപിൾ ആൻസർ എന്നാ, സർവൈവൽക്ക് തന്നെ. ബേർഡ് മൈഗ്രേഷൻക്ക് മെയിൻ റീസൺസ്ല ഫുഡ്, ബ്രീഡിംഗ് ആൻഡ് വെതർ ഇമ്പോർട്ടൻറ്റ്. നോർദേൺ റീജിയൻസ്ല വിന്റർ ഹാർഷാ ഇരിക്കുമ്പോൾ ഫുഡ് അവൈലബിലിറ്റി റെഡ്യൂസ് ആകലാം. സോ ബേർഡ്സ് വാമർ റീജിയൻസ്ക്ക് മൂവ് ആകും. ഇന്ത്യ എസ്പെഷ്യലി വെറ്റ് ലാൻഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ്ക്ക് ഇമ്പോർട്ടൻറ്റ് സ്റ്റോപ്പ് ഓവർ ആൻഡ് വിന്ററിംഗ് ഹാബിറ്റാറ്റാ ഇരിക്കു. സോ പള്ളിക്കരണെ മാതിരി വെറ്റ് ലാൻഡ്സില് ഷാലോ വാട്ടർ, മഡ് ഫ്ലാറ്റ്സ്, ഇൻസെക്ട്സ്, സം അക്വാട്ടിക് ഓർഗാനിസം, ബേർഡ്സ്ക്ക് ഫുഡ് സോഴ്സ് കിടക്കും. സോ റീസെന്റ് റിപ്പോർട്ടില് പള്ളിക്കരണയില് വാട്ടർ ഡ്രെയിനേജ് നല്ല സോഫ്റ്റ് മഡ് എക്സ്പോസ്ഡ് ആകിരുന്നത്. സോ അത് വെയ്റ്റിംഗ് ബേർഡ്സ്ക്ക് ഫീഡിംഗ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് പണിരുക്കലാം അപ്പിനെ ചെന്നൈ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ എക്സ്പ്ലെയിൻ പണിരുക്കാറ്. സോ നമുക്ക് പാത്ത വാട്ടർ ഡ്രെയിനേജ് മഡ് ഹാ, ബേർഡ്സ്ക്ക് പാത്ത ഫുഡ് ഈസ് ഹിയർ. അതാ മൈഗ്രേഷനിലെ ഹാബിറ്റാറ്റ് രൊമ്പ ഇമ്പോർട്ടൻറ്റ്. ഒരു ബേർഡുക്ക് ഡെസ്റ്റിനേഷൻ മറ്റും മുഖ്യം ഇല്ല, ജേർണിയിലെ സേഫാ സ്റ്റോപ്പ് പണ പ്ലേസസും ഈക്വലി ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മ ഡെസ്റ്റിനേഷൻ വന്ന് അടുത്ത പാട്ട്. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. നമ്മ മൈഗ്രേറ്ററി ബേർഡ്സ് പറ്റി പേസിട്ട് ഇരിക്കും. ഇപ്പൊ ചെന്നൈ സിറ്റിയില ബിൽഡിംഗ്സ്, റോഡ്സ്, ഫ്ലൈഓവേഴ്സ്, ഐ ടി പാർക്സ്, ഇന്ന മാതിരി അർബൻ ലാൻഡ്സ്കേപ്പുക്കുള്ള ഒരു ഹ്യൂജ് വെറ്റ് ലാൻഡ് ഇരിക്കുന്നത് ഇറ്റ് സെൽഫ് ഇസ് സ്പെഷ്യൽ. പള്ളിക്കരണെ മാഷ് ചെന്നൈയുടെ റിമൈനിങ് നാച്ചുറൽ വെറ്റ് ലാൻഡ്സിൽ ഒന്ന്. തമിഴ്നാട് വെറ്റ് ലാൻഡ്സ് അതോറിറ്റി ഇൻഫർമേഷൻ പടി ഇന്ത മാഷ് 1247.54 ഹെക്ടേഴ്സ് എക്സ്റ്റൻഡിൽ ഇരിക്ക്. സോ ഇറ്റ് ഇസ് എ റാംസർ ഡെസിഗ്നേറ്റഡ് വെറ്റ് ലാൻഡ്. ഇന്നും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്നാ തരുമാ, വെറ്റ് ലാൻഡ്നാ ജസ്റ്റ് ബേർഡ്സ് ഇരിക്കുന്ന പ്ലേസ് മറ്റും ഇല്ല, ഹെവി റെയിൻസ് വന്ന വെറ്റ് ലാൻഡ് ഒരു നാച്ചുറൽ സ്പോഞ്ച് മാതിരി എക്സസ് വാട്ടർ അബ്സോർബ് പണ ഹെൽപ് പണു. ഗ്രൗണ്ട് വാട്ടർ റീചാർജുക്കും റോൾ ഇരിക്ക്. സോ നമ്മ സിറ്റിക്ക് വെറ്റ് ലാൻഡ് യൂസ്ഫുൾ, ബേർഡുക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ, സിറ്റിക്ക് വാട്ടർ മാനേജ്മെന്റ്, നേച്ചർക്ക് ബയോഡൈവേഴ്സിറ്റി. സോ ഒരു പ്ലേസുക്ക് എവ്വളോ റോൾസ് ഇരിക്കു പാത്തീങ്ളാ. സോ അതിനാല പള്ളിക്കരണയ ഒരു എം ടി പീസ് ഓഫ് ലാൻഡ് മാതിരി പാക്ക മുടിയാതെ ഇത് നമ്മൾ നേച്ചറോട് വെരി വെരി ഇമ്പോർട്ടൻസ് ഫോർ. സോ ഇപ്പൊ നമ്മൾ അടുത്ത പാട്ട് കേക്ക പോറോം. ദിസ് ഇസ് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.

ரஷ்யாவில் பாட்டுக்கான டைம் இது அகலி FM 90.4 and this is RG.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിളിക്കൂ 000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിക്കാടും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: അഹല്യ FM 90.4.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കുളിതാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട്
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: It's rhythm of Palakkad.
5: Story of life.
6: Lighten your life. Lighten.
7: നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കാറുണ്ടല്ലേ. നമ്മൾ കൊടുക്കാറുണ്ട്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ പലരെയും അഡ്വൈസ് ചെയ്യാറുണ്ട്. നമുക്ക് പറഞ്ഞിട്ടാവണമെന്നൊന്നുമില്ല, എങ്കിലും നമ്മൾ കൊടുക്കും. ഒരാളൊരു പ്രതിസന്ധിയിൽ പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അങ്ങ് പറയും, ഇതാണോ ഇത്ര വലിയ കാര്യം, ഇതിങ്ങനെ ചെയ്താൽ പോരെ, തനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പറയാറില്ലേ? തീർച്ചയായിട്ടും പറയാറുണ്ട്. മറ്റൊരാൾ ചെയ്യുന്ന ജോലിയുടെയോ അവരുടെ

സൂക്ഷിക്കേണ്ട ഒരു വലിയ പ്രായോഗികമായിട്ടുള്ള സത്യമുണ്ട്. ഈ ലോകത്ത് ഒരു കാര്യവും വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് സ്വന്തമായ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എന്താണ് എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറ്റുള്ളവരെ നിർബന്ധിക്കുകയോ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കുകയോ ചെയ്യരുത്. ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആളാകട്ടെ, ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാകട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാകട്ടെ, തനിക്ക് ചെയ്യാൻ മടിയുള്ളതോ സ്വന്തമായി ചെയ്യാൻ ധൈര്യമില്ലാത്തതോ ആയ ഒരു ഭാരം മറ്റൊരാളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നയിക്കുന്നവൻ എപ്പോഴും മുന്നിൽ നിന്ന് മാതൃക കാണിക്കണം എന്ന് പറയാറുണ്ട്. നമ്മളൊരു കാര്യം സ്വന്തമായി ചെയ്ത് വിജയിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവരോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനുള്ള യോഗ്യത പോലും നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഈ വായിൽ തോന്നുന്ന ഉപദേശങ്ങൾ ആർക്കും കൊടുക്കാം, പക്ഷേ ആ വരികൾക്ക് പിന്നിലെ പ്രായോഗികത നമ്മൾ കൂടെ ചിന്തിക്കണം. മറ്റുള്ളവരുടെ അധ്വാനത്തെ വില കുറച്ച് കാണിക്കാതിരിക്കുക. ഒരു ജോലി അതെത്ര ചെറുതാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. ആ കഷ്ടപ്പാടുകൾ സ്വന്തമായി അനുഭവിച്ചറിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ വിരൽ ചൂണ്ടാനോ അവകാശമില്ല. സ്വന്തം പരിമിതികളെ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ പക്വത അടങ്ങിയിരിക്കുന്നത്. വാക്കുകളേക്കാൾ എപ്പോഴും പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണോ എന്ന് സ്വയം ചോദിക്കുക. അനാവശ്യമായിട്ടുള്ള ഡിമാൻഡൊക്കെ വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് കൂടുതൽ കരുണയോടും ബഹുമാനത്തോടും കൂടെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. വാക്കുകളിലെ എളുപ്പമല്ല ജീവിതത്തിലെ പ്രവൃത്തി എന്ന് തിരിച്ചറിയണം. വാക്കുകൾ കൊണ്ട് എന്ത് വേണേലും പറയാം അല്ലേ, എന്തൊക്കെ കോട്ടകൾ വേണമെങ്കിലും കെട്ടാം, പക്ഷെ അത് പ്രവൃത്തി കൊണ്ട് കെട്ടാൻ സാധിക്കണം. മറ്റുള്ളവരുടെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മാതൃകാപരമായിട്ടുള്ള ചിന്തകളോടെ നമുക്ക് മുന്നോട്ട് പോകണം. പ്രവൃത്തികളിൽ വിശ്വസിക്കുന്ന നല്ലൊരു മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. വാക്കുകൾ എല്ലാവർക്കും പറയാം അല്ലേ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുന്നത്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ പുതിയ ചില കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ അങ്ങ് എക്സൈറ്റഡ് ആവാറുണ്ട് അല്ലേ? കടയിൽ കാണുന്ന പുത്തൻ തിളക്കമുള്ളൊരു സാധനമാണെങ്കിലും, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും, തുടക്കത്തിൽ എല്ലാം അങ്ങേയറ്റം മനോഹരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ, ഏറ്റവും മികച്ചത്, ഇതിനേക്കാൾ നല്ലതൊന്ന് ഇനി വരാനില്ല എന്നൊക്കെ നമ്മളങ്ങ് ഉറപ്പിക്കും, ശരിയല്ലേ? ഒരു പുത്തൻ മണം അറിയുമ്പോൾ, ഒരു പുത്തൻ ഷൈനിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ പലപ്പോഴും വല്ലാതെ അങ്ങ് ഭ്രമിച്ചു പോകാറുണ്ട്. പക്ഷെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ ആ ആദ്യത്തെ ആവേശം ഒന്ന് തണുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയാനായിട്ട് തുടങ്ങും. ബന്ധങ്ങളിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണിക്കേണ്ട വലിയൊരു വിവേകമുണ്ട്. പുതുമയിൽ എപ്പോഴും എല്ലാം വളരെ നല്ലതായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ കാര്യങ്ങൾ പഴകിയതിന് ശേഷമാണ്, ആ ഒരു തിളക്കം ഒന്ന് മങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയുക. അതിപ്പോൾ നമ്മൾ വാങ്ങുന്ന എന്തെങ്കിലും വസ്തുവാണെങ്കിലും, നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പുതിയൊരു വണ്ടി വാങ്ങുമ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം വളരെ വലുതായിരിക്കും അല്ലേ? പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഗുണനിലവാരം നമുക്ക് മനസ്സിലാവുക. മനുഷ്യബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ എല്ലാവരും തങ്ങളുടെ ഏറ്റവും മികച്ച വശങ്ങൾ മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുക. എല്ലാവരും നല്ലവരായിട്ട് അഭിനയിക്കും. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, കാലം ഒരു അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. അതുകൊണ്ട് ഒന്നിൻ്റെയും പുറമോടി കണ്ട് പെട്ടെന്ന് ചാടി വീണ് തീരുമാനങ്ങൾ എടുക്കരുത്. തുടക്കത്തിലെ നല്ല വാക്കുകളിലോ തിളക്കത്തിലോ വഞ്ചിതരാവാതിരിക്കുക. ഒരു വസ്തുവിൻ്റെ ആയുസ്സും ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയും അളക്കാനായിട്ട് കാലത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സമയം കൊടുക്കുക. എന്തിനും ഒരല്പം സമയം നൽകുക. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് മുമ്പോ, ഒരു വലിയ തീരുമാനത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പോ, ആ സാഹചര്യത്തിനൊന്ന് പഴകാനായിട്ട് സമയം അനുവദിക്കണം. അപ്പോൾ മാത്രമാണ് പുകമറകളൊക്കെ മാറി യഥാർത്ഥ ചിത്രം നിങ്ങളുടെ കൺമുന്നിൽ തെളിയുക. പുറമെയുള്ള ഭംഗിയേക്കാൾ ഉള്ളിലുള്ള ഗുണത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. തുടക്കത്തിൽ കിട്ടുന്ന ആവേശത്തെക്കാൾ അവസാനം വരെ കൂടെ നിൽക്കുന്ന വിശ്വസ്തതയ്ക്കാണ് മൂല്യം കൽപ്പിക്കേണ്ടത്. കപടമായിട്ടുള്ള തിളക്കങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആളുകളെയും സാഹചര്യങ്ങളെയും അവയുടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ലൈഫിലെ ഓരോ തിരഞ്ഞെടുപ്പുകളും കുറച്ചുകൂടെ ദീർഘവീക്ഷണമുള്ളതായിട്ട് മാറ്റണം. ഈ പുറമോടികൾക്ക് പിന്നാലെ ഓടുന്നതേ നിർത്തുന്നതാണ് നല്ലത്. റിയാലിറ്റി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആഴമുള്ള ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. വ്യക്തതയുള്ള ചിന്തകളോടെ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും വല്ലാതെ ഭയപ്പെടുന്നത് എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? നാളെ കുറിച്ച് ഓർത്തിട്ടാണ് അല്ലെ? അയ്യോ, നാളെ എനിക്ക് ജീവിക്കാൻ വകയുണ്ടാകുമോ? എന്റെ ബിസിനസ് നാളെ എന്താകും? കുട്ടികളുടെ ഭാവി എന്താകും? എന്നിങ്ങനെ നാളെയെ കുറിച്ചുള്ള 100 ആകുലതകളാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ സമാധാനം അങ്ങ് കളയുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ഈ ആദി കാരണം നമ്മൾ ഇന്നത്തെ നല്ല നിമിഷങ്ങളിൽ ജീവിക്കാനായിട്ട് മറന്നു പോവുകയാണ്. പ്രകൃതി നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു വലിയ അതിജീവന മന്ത്രമുണ്ട്. പറഞ്ഞുതരട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് ചുറ്റുമുള്ള പക്ഷികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാളെ നേരം പുലരുമ്പോൾ അവർക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല അല്ലേ? അങ്ങനെ അറിയാതിരുന്നിട്ടും അവർ രാത്രിയിൽ എത്ര സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത്. എന്നിട്ട് അടുത്ത ദിവസം പുലരുമ്പോൾ ഒട്ടും നിരാശയില്ലാതെ ഏറെ പ്രതീക്ഷകളോടെ അവരാകാശത്തേക്ക് ഭക്ഷണം തേടി അങ്ങ് ചിറകടിച്ചുയരുന്നു. അതിജീവിക്കണമെന്നത് അവരുടെ ഉള്ളിലുള്ള വലിയൊരു ഉറപ്പാണ്. ഒന്ന് മാത്രം ഓർക്കുക, ഉള്ളിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ഒന്നിനെയും ഈ പ്രകൃതി ഒരിക്കലും കൈവിടാറില്ല. എത്ര മനോഹരമായ വരികളാണല്ലേ. പക്ഷികൾ നാളേക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല. വലിയ ബാങ്ക് ബാലൻസുകളോ ധാന്യപ്പുരകളോ അവർക്കില്ല. എങ്കിലും അവർ ഒരിക്കലും പട്ടിണി കടന്ന് മരിക്കാറുമില്ല. ഓരോ പുലരിയിലും അവർക്കാവശ്യമുള്ളത് പ്രകൃതി എവിടെയെങ്കിലുമൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ടാവും. എന്നാൽ എല്ലാ സൗകര്യങ്ങളും നാളേക്കുള്ള സമ്പാദ്യവും ഉണ്ടായിട്ടും മനുഷ്യൻ മാത്രം എപ്പോഴും ഇങ്ങനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ്. ആകുലതകൾ കൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ഒരു നിമിഷം പോലും കൂട്ടാൻ കഴിയില്ല എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. പ്രതീക്ഷയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഊർജം. ഇന്ന് വഴികൾ അടഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നാളെയും അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ നമുക്കുള്ള വഴികൾ ഈ പ്രകൃതി തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു തരും. പക്ഷികളെപ്പോലെ ആകാശത്തോളം വലിയ സ്വപ്നങ്ങളുമായി, ഉള്ളിൽ ദൃഢമായ വിശ്വാസവുമായി മുന്നോട്ടു പോകണം. തളർന്നു പോകാത്ത ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം. നാളെയെക്കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിവിടുക. നിങ്ങളുടെ അധ്വാനത്തിലും ഈ പ്രകൃതിയിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷികളെപ്പോലെ ചിറകടിച്ചുയരാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. ഉള്ളിൽ കനലടങ്ങാത്ത പ്രതീക്ഷകളുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാളെയും ഈ പ്രകൃതി ഒരിക്കലും വെറും കൈയോടെ മടക്കി അയക്കില്ല എന്ന വലിയ സത്യം എപ്പോഴും ഉള്ളിലുണ്ടാവണം. പേടിയൊക്കെ മാറ്റിവെക്കുക. നാളെക്കുറിച്ചുള്ള ആദ്യമൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. പൂർണ്ണമായ പ്രതീക്ഷയോടെ ഒരു പുതിയ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
6: ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് അതിരുകളില്ലാത്ത വിസ്മയങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംഗീത മാന്ത്രികൻ MM കീരവാണി. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം അങ്ങനെ നിരവധി ഭാഷകളിൽ തന്റെ സംഗീത മുദ്ര പതിപ്പിച്ച് ഓരോ ഗാനത്തെയും ഒരു അനുഭവമാക്കി മാറ്റുന്ന അപൂർവ പ്രതിഭ. മെലഡികളുടെ മാധുര്യം, പശ്ചാത്തല സംഗീതത്തിന്റെ ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംഗീതവും നാട്ടനാട്ട് എന്ന ഗാനത്തിന് ലോകത്തിന്റെ നിറുകയായ ഓസ്കാർ പുരസ്കാരവും നേടി ഇന്ത്യൻ സംഗീതത്തിന്റെ അഭിമാനമായി മാറിയ കീരവാണി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ ഈണവും ഒരു കഥ പറയുന്ന സംഗീത ലോകത്തേക്ക് നമുക്കിപ്പോൾ സഞ്ചരിക്കാം. MM കീരവാണിയുടെ അനശ്വര സംഗീതത്തിനോടൊപ്പം ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഗാനം അദ്ദേഹത്തിന്റെ തമിഴ് സിനിമയിലൊരു ഗാനമാണ്. അദ്ദേഹത്തിന്റെ പേര് മരകതമണി കീരവാണി ആണെങ്കിലും തമിഴിൽ മരകതമണി എന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഡയറക്ടർ ബാലചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതി കീരവാണി സംഗീതം ചെയ്ത ഗാനം, അഴകൻ എന്ന ചിത്രത്തിന് വേണ്ടി SPB പാടിയ ഈ മനോഹരമായ ഗാനം, സാദിമല്ലി പുച്ചരമേ എന്ന ഈ മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM LRG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

തമിഴിൽ മരകതമണി, മലയാളത്തിൽ കീരവാണി, ഹിന്ദിയിൽ MM കരീം, അങ്ങനെ മൂന്ന് പേരുകളിൽ നമുക്കൊക്കെ സുപരിചിതമായ ഒരേ ഒരു സംഗീത സംവിധായകൻ MM കീരവാണിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് മൂന്ന് സിനിമയിലൂടെയാണ് കീരവാണി എന്ന സംഗീത സംവിധായകന് പരിചയം. നീലഗിരി, സൂര്യമാനസം, ദേവരാഗം. അദ്ദേഹത്തിന്റെ ടോപ്പ് 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ സിനിമയുടെ ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു പേര് തന്നെയാണ് സൂര്യമാനസം എന്ന് പറയുന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചതിനൊപ്പം മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് കീരവാണി തന്നെ വേണം എന്ന് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ പലപ്പോഴും തെലുങ്ക് സിനിമകളിൽ അദ്ദേഹം തിരക്കായിരുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊരു സങ്കടം തന്നെയാണ്. എന്തായാലും നമുക്ക് സൂര്യമാനസം എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി KJ യേശുദാസ് പാടിയ തരളിതരാവിൽ മയങ്ങിയോ എന്ന ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഈ ഒരൊറ്റ ഗാനം മതി എം എം കീരവാണി എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു കോട്ടവും തട്ടാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ശിശിരകാലമേകമിഥുന. ഫേവററ്റ് പാട്ട് ഏതാണ് കീരവാണിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാം ഹിറ്റുകളാണല്ലേ. ദേവരാഗം എന്ന സിനിമയിലെ ഭരതന്റെ ഈ പടത്തിൽ ഏത് പാട്ട് എടുക്കണം എന്ന കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ജയചന്ദ്രനും ചിത്രചേച്ചിയും ചേർന്നാണ്. കീരവാണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അതേ ഫീച്ചേഴ്സ് ആണ് പി ജയചന്ദ്രൻ എന്ന്. അദ്ദേഹം പല റെക്കോർഡിംഗ് സെഷൻസിന് വരുമ്പോഴും തന്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എ വി എം സ്റ്റുഡിയോയിൽ പണ്ട് പി ജയചന്ദ്രൻ ഒരു വോയിസ് റെക്കോർഡർ മറന്നു വെച്ചത് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി രാത്രി 10:30 അദ്ദേഹത്തിനെ വിളിച്ച് അത് അവിടെ തന്നെ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അത് അച്ഛന്റെ സ്വഭാവമാണ്, അച്ഛനും ഇങ്ങനെ തന്നെയാണ്. എന്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗായകനാണ് പി ജയചന്ദ്രൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പി ജയചന്ദ്രനും ചിത്രചേച്ചിയും അനശ്വരമാക്കിയ ഈ ഗാനം എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി കീരവാണി സംഗീതം ചെയ്ത് ദേവരാഗം എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് ചിത്ര ചേച്ചി. അതുപോലെ തന്നെ എം എം കീരവാണി എന്ന സംഗീത സംവിധായകന് മാറ്റിവെക്കാൻ സാധിക്കാത്തൊരു പേര് തന്നെയാണ് കെ എസ് ചിത്ര എന്ന ഗായിക. കാരണം അദ്ദേഹം ചിത്രചേച്ചിയുടെ പല റെക്കോർഡിങ്ങുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിൽ ഈ ഗായികയുടെ ഒരു കഴിവും അല്ലെങ്കിൽ ഈ ഗായികയുടെ ഒരു ശബ്ദമാധുര്യം തിരിച്ചറിയുകയും തൻ്റെ പിന്നീടുള്ള പാട്ടുകളിൽ, അത് തെലുഗായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, അതിലെല്ലാം ചിത്രയെ നിർബന്ധിച്ച് പാടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് എം എം കീരവാണി. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോക്ക് വെയിലേറ്റ താഴ്വരം എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ എസ് ചിത്രപാടി, കെ ജയകുമാർ വരികൾ എഴുതി, സ്വർണ്ണചാമരം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺ.

ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴൊക്കെ അതൊരു മികച്ച ടീം എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണെന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. എം എം കീരവാണി എന്ന സംഗീത സംവിധായകനെ ഓർക്കുകയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. ഈ സിനിമയുടെ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും തെലുങ്ക് വേർഷൻ ആണ് ആദ്യം ചെയ്യുക, പിന്നീട് ലിറിസിസ്റ്റ് വരികയും ബാക്കി ഭാഷകളിലേക്ക് അതിന്റെ തനിമ ചോർന്നു പോകാതെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ പാട്ടുകളെല്ലാം പല ഭാഷകളിലേക്ക് മാറ്റുകയും ചെയ്യും. എല്ലാ സിനിമ പോലെ തന്നെയാണ് ബാഹുബലി എന്ന സിനിമയെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളത്. അതേ ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് അതിലെ ഓരോ പാട്ടുകളും ചെയ്തിട്ടുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ മനോഹരമായി ആ സിനിമ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കപ്പെട്ടു, ലോകമെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിച്ചു. ആൻഡ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും സിനിമയില്ലെങ്കിലും ആ പാട്ട് ജീവിക്കും എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ബാഹുബലി പോലുള്ള സിനിമയിലെ പാട്ടുകൾ ആ സിനിമയ്ക്കൊപ്പം പാട്ട് കാണുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണത എത്തൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഓരോ പാട്ടും ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ പാട്ടുകൾ തന്നെയാണ്. ബാഹുബലി എന്ന ചിത്രത്തിലെ ശിവശിവായ പോട്രി എസ് വിജയലക്ഷ്മിയും മരകതമണിയും ചേർന്ന് പാടി കർക്കി വരികൾ എഴുതിയ ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പകരം വെക്കാനില്ലാത്തൊരു ഗാനം, അതിന്റെ ഗാംഭീര്യം കൊണ്ട് ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ നിലകൊള്ളുന്ന ഒരു ഗാനം. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺ.

എം എം കീരവാണി എന്ന അതുല്യ സംഗീത സംവിധായകന്റെ ഇൻസ്പിറേഷൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ശിവദത്ത, അദ്ദേഹത്തിന്റെ അച്ഛൻ. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും സംസ്കൃതത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിരുന്ന ഒരു മനുഷ്യൻ, സ്ക്രിപ്റ്റ് എഴുതാനും ഡയലോഗ്സ് എഴുതാനും ഒക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ, ഒരു പാട്ടുകാരനാണ്, ഒരു കമ്പോസറാണ്, സിത്താറും ഹാർമോണിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് ഒരു സംശയം കൂടാതെ വിളിക്കാൻ സാധിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവദത്ത തന്നെയാണ് എം എം കീരവാണി എന്ന സംഗീത സംവിധായകന്റെ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ പ്രേരണയും. ആ ഇൻസ്പിറേഷനിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. ശശികല ചാർത്തിയ ദീപാവലയം എന്ന ഗാനമാണ് ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി, കെ എസ് ചിത്രപാടി, എം എം കീരവാണി സംഗീതം ചെയ്ത് ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഗാനം. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ.

സംഗീതത്തെ ഒരു അനുഗ്രഹമായി കാണുന്ന കലാകാരൻ MM കീരവാണി, മരകതമണി, MM കരീം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഗങ്ങളും പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു തുറന്ന പുസ്തകമാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്ത് ഓരോ രാഗത്തിൽ നിന്നും മനോഹരമായ ഗാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഓരോ പാട്ടുകൾ ചെയ്യാൻ അദ്ദേഹം തുടങ്ങുമ്പോഴും ആ രാഗവും ആ താളവും ഒക്കെ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഒരു അദൃശ്യ ശക്തി അദ്ദേഹത്തിന്റെ ഒപ്പം എപ്പോഴും നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് MM കീരവാണി. എന്നാൽ ഈ സംഗീത സംവിധായകൻ ബാഹുബലി എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്, ഒരു ജീവൻ ഒരു ത്യാഗം എന്ന ഒരു ഇമോഷണൽ സോങ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ തിയേറ്ററിൽ കേട്ടു. ആ പാട്ട് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, ബാഹുബലി ടു ദ കൺക്ലൂഷൻ എന്ന സിനിമയ്ക്ക് വേണ്ടി MM കീരവാണി കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാകാരനായിരുന്നില്ല എം എം കീരവാണി. അങ്ങനെയാണ് ബോളിവുഡ് എന്ന വലിയ ലോകത്തേക്ക് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുന്നത്. ആൻഡ് അതിലെ ഒരൊറ്റ പാട്ട് മതി അദ്ദേഹത്തിന്റെ മെലഡി റേഞ്ച് നമ്മൾ മനസ്സിലാക്കാൻ. തൂമിലെ ദിൽഖിലെ പല വേർഷൻസ് അദ്ദേഹം ഈ പാട്ടിന്റെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹിന്ദിയിൽ തന്നെ കേൾക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആ പാട്ട്. ക്രിമിനൽ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഗാനം. ഓരോ വർഷവും ഒന്നോ രണ്ടോ തമിഴ് സിനിമയുടെ ഭാഗമാകാറുണ്ട് എം എം കീരവാണി. പക്ഷേ അദ്ദേഹം ചെയ്ത ഇത്തരം പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക്, മെലഡികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് എം എം കീരവാണി. അദ്ദേഹത്തിൽ നിന്നും ജനിച്ച ഒരു മനോഹര ഗാനം അൽക യാഗ്നിക്കും കുമാർ സാനുവും ചേർന്ന് പാടി ഇൻഡിവാർ വരികൾ എഴുതിയ ക്രിമിനൽ എന്ന സിനിമയിലെ പാട്ട്. ഈ റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ എഫ് എമ്മിൽ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മികച്ച ഗാനത്തിന് ഓസ്കാർ നേടിയ ഇന്ത്യൻ സംഗീത സംവിധായകൻ, അതും ഒരു ഇന്ത്യൻ പ്രൊഡക്ഷനിലുള്ള സിനിമയ്ക്ക്. RRR എന്ന സിനിമയാണ് അങ്ങനെ ടോപ്പ് ഓഫ് ദ വേൾഡിലേക്ക് എത്തിയത് അല്ലേ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയിട്ടുണ്ടെങ്കിലും ഓസ്കാർ എന്ന അവാർഡ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. ഓസ്കാർ സ്പീച്ച് വെറും 45 സെക്കൻഡുകൾ മാത്രമാണ്. അതിൽ അദ്ദേഹം ആ എൻറ്റയർ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഓസ്കാർ സ്പീച്ചിൽ അദ്ദേഹം പാട്ട് പാടുകയും ചെയ്തു. കാരണം 45 സെക്കൻഡിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നന്ദി മുഴുവൻ അറിയിക്കാൻ സാധിക്കുക അല്ലേ. പക്ഷേ അവസാനം ജയ്ഹിന്ദ് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റിയില്ല എന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എനിവേ, അതിൻ്റെ കൊറിയോഗ്രാഫറിനും ഡയറക്ടറിനും ലിറിസിസ്റ്റിനും കമ്പോസർ എല്ലാവർക്കുമുള്ള ആ ഒരു കമ്പൈൻ എഫേർട്ടിൻ്റെ റിസൾട്ടായിരുന്നു RRR എന്ന സിനിമയിലെ നാട്ടുനാട്ട് എന്ന സോങ്. എന്തായാലും ഈ പാട്ട് പ്ലേ ചെയ്യാതെ MM കീരവാണി എന്ന സംഗീത സംവിധായകനെ പറ്റിയുള്ള ഈ ഒരു ഷോ കംപ്ലീറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലഭൈരവ, രാഹുൽ എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു തെലുഗ് വേർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചന്ദ്രബോസ് വരികളെഴുതിയ നാട്ടുനാട്ട് സോങ്. ഓൺ അഹലിയ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ MM കീരവാണി എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. ആൻഡ് നിങ്ങളുടെ കൂടെ RG ഹീര.

മരകതമണി എം എം കീരവാണി എം എം കരീം, ഏത് പേരിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന സംഗീതത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു മിനിമലിസമാണ്. ആ പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വളരെ ഒരു ഒരു മിതത്വം, ഒരു ലഘുത്വമൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനായിട്ടുള്ള മറ്റ് സംഗീത സംവിധായകരാണ്. KVM ആൻഡ് MSV പോലെയുള്ള അതുല്യ കലാകാരന്മാരുടെ പാട്ടുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും അത്തരമൊരു ഒരു സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു മിനിമലിസം നമുക്ക് കാണാൻ സാധിക്കും. അൽക്കാ യാഗ്നിക് പാടിയിട്ടുള്ള സഖം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് അവസാനമായി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ആനന്ദ് ബക്ഷി വരികൾ എഴുതിയ പഡ്ലിഗ് കേ എന്ന് പറഞ്ഞ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയ ഒരു ഗാനം. യെസ്, അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമ്മൾ ഇനിയും കേൾക്കും. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: അഹല്യ FM 90.4.

ആനന്ദങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കൂട്ടുകൂടാം.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.